ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരൊക്കെ പറയാറുള്ളതാണ്, എനിക്ക് മാറണം, എനിക്കെൻ്റെ ഇന്ന ശീലങ്ങൾ മാറ്റണം, എനിക്ക് എൻ്റെ പ്രത്യേകമായ ചില സ്വഭാവങ്ങൾ കൊണ്ടുവരണം, എന്നിൽ ന്യൂനത ഒഴിവാക്കണം, അതിനെന്താണ് ചെയ്യേണ്ടത്? ധാരാളം പേർ അതിനൊരു മാനസിക പിന്തുണയ്ക്കായി കൗൺസിലിംഗ് പോലെയുള്ള പ്രക്രിയയ്ക്ക് വിധേയമാകാറുണ്ട്. ഏത് കൗൺസിലിംഗിന് എവിടെ പങ്കെടുത്താലും ഒരാൾക്ക് സ്ഥിരമായും സത്യസന്ധമായും മാറണോ, അയാൾക്ക് യഥാർത്ഥത്തിലുള്ള സത്യസന്ധതയുണ്ടാകണം. പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാടുകളിൽ കൗൺസിലിംഗ് വേണ്ടത്ര ഫലിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. ആരാണോ പ്രശ്നമായി വരുന്നത്, അയാൾക്ക് കൂടി മാറാനുള്ള ആഗ്രഹം ഉണ്ടായെങ്കിൽ മാത്രമേ കൗൺസിലിംഗ് സപ്പോർട്ടിലൂടെ നമുക്ക് അയാളെ മാറ്റാൻ കഴിയൂ. സത്യസന്ധനല്ലാത്ത നാം എന്തെല്ലാം കൗൺസിലിങ്ങുകൾ കൊടുക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുമെല്ലാം അയാൾ അയാളുടെ മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്തകളാണ് അല്ലെങ്കിൽ സത്യസന്ധതയില്ലായ്മയാണ് പുലർത്തുന്നതെങ്കിൽ അയാളെ അല്പം പോലും മാറ്റാനാവില്ല. അതുകൊണ്ട് റിയൽ ട്രാൻസ്ഫോർമേഷൻ റിക്വയേഴ്സ് റിയൽ ഹോണസ്റ്റി. അത് അത്യാവശ്യമാണ് മാറേണ്ട ആർക്കും, മാറാൻ ആഗ്രഹിക്കുന്ന ആർക്കും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. ചുരു സാദുൽപൂർ, ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A, ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ നാലുവരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
0: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: വിജയത്തിനായി 2 ഗോളടിച്ച് പൊരുതിയ കാബോ വെർദയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പുകോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കാബോ വെർദയെ പരാജയം സംബന്ധിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29th മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59th മിനിറ്റിൽ ഡ്യുവാർട്ടെ സമനില ഗോൾ കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103rd മിനിറ്റിൽ കാബോ വെർദയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1 മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി നൊവാക് ജോക്കോവിച്ച്. 7 തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. $1,00,000 കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
0: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമൂസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമൂസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ എൽപിജി കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5th നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം

0: ിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോവേദിയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത കാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തി ഈജിപ്റ്റും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
1: കേരളത്തിൽ 6 കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷ്യ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 കൊല്ലപ്പെടുകയും 18 പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷ്യ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7 ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.inഒ സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ AP മൊല്ലാർ മേഴ്സ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 1 ട്രില്യൺ US കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തിര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

യെസ്, ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ ഒരു 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് കൂടെയുള്ളത് അർജുൻ നിധിനാണ് നിങ്ങളോടൊപ്പം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ മഴ എന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു, പക്ഷേ ഇന്ന് നമ്മുടെ ഗ്രീറ്റിംഗ്സിൽ കുറച്ച് ചൂടുള്ള വിഷയമാണ്. അതെ, നമ്മൾ ഇന്ന് ലഹരിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ലഹരിയുടെ ഉപയോഗം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പണ്ട് നമ്മുടെ ചെറിയ കവറിനകത്ത്, പണ്ടല്ല ഇപ്പോഴും, പല പല വർണ്ണ നിറങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെറിയ കവറിനകത്ത് ഇങ്ങനെ വലിക്കാനും ചുണ്ടണി വെക്കാനും ചവയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള പല പല ലഹരി വസ്തുക്കൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് പണ്ട് ഇങ്ങനെ എഴുതി വെക്കുകയായിരുന്നു ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, പക്ഷേ ഇപ്പോൾ അതിനകത്ത് കളറ് പടമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഇത് ആൾക്കാർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഇതിനകത്ത് അഡിക്റ്റാണ് പലരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇത് ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള, ലഹരി ഇങ്ങനെ ലഹരിയുടെ ഉപയോഗം ഇങ്ങനെ വർദ്ധിച്ച് വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ ഇന്ന് കാത്തിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, ഗ്രീറ്റിംഗ്സിലേക്ക് വിളിക്കണം. നമ്പർ ഇതാണ്, 9544700909. വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട്. ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വേഗം ആയിക്കോട്ടെ.

0: ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ നിതിനുണ്ണിയും ആർ ജെ
1: ഐശ്വര്യമാണ്.
0: യെസ് ഗൈസ്, അപ്പോൾ രാവിലെ നനഞ്ഞു കുളിച്ച് നമ്മൾ മഴയത്ത് ഇങ്ങനെ നിൽക്കുക, ഇടയിൽ വരച്ച് വരച്ച്.
1: അപ്പൊ
0: എല്ലാരും എണ്ണിട്ടോ? എണ്ണിട്ട് കാണുമോ?
1: പിന്നെ
0: എണ്ണിട്ട് ഞാനൊക്കെ വെച്ചാൽ എനിക്ക് മഴയത്ത് കിടന്നിറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മുടെ ഈ മഴ പെയ്യുന്ന സമയത്ത് എന്താ ഒരു സൗണ്ട് ഒക്കെ കേട്ടുകൊണ്ട് മൂടി പോയച്ച് കിടന്നിറങ്ങുമ്പോ ഉണ്ടാവുന്ന ഒരു സുഖം ഇല്ലേ? അതി പരം വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ?
1: പിന്നെ
0: ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതും നല്ലൊരു കാര്യമാണ്. അപ്പൊ മഴ നമുക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ തരാറുള്ളോ?
1: അല്ലല്ല, മോശപ്പെട്ട കാര്യങ്ങളും തരാറുണ്ട്.
0: പിന്നെ
1: പ്രളയമൊക്കെ ഉദാഹരണമല്ലേ?
0: പിന്നെ നമ്മൾ എപ്പോഴും മഴയെ കുറിച്ചും പ്രളയത്തെ കുറിച്ചും ഈ രണ്ട് കാര്യത്തെ കുറിച്ചും,
1: അതല്ല
0: ഞാൻ പറഞ്ഞത്, പ്രളയം അത് മനസ്സിലായി, വിഷയത്തിൽ നിന്നും തെന്നി മാറിയല്ല. നമ്മൾ എപ്പോഴും മഴയെ കുറിച്ചും പ്രളയത്തെ കുറിച്ചും എപ്പോഴും വാഴ്ത്തി പാടാറേ ഉള്ളല്ലേ, അതിന്റെ നല്ല വശങ്ങൾ മാത്രം. മഴ നോക്കുമ്പോ അന്തസ് ചായയും കുടിച്ച് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നിൽക്കാം. പ്രളയം നോക്കിയാൽ അതിഭീകരമായി നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ അതിന്റെ എന്താണ് എഫക്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത് വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രളയം ഉണ്ടാകുന്ന സമയത്തല്ല മഴയെ കുറിച്ച് സംസാരിക്കാറുള്ളല്ലേ, ബ്രേക്കപ്പ് ആകുന്ന സമയത്തല്ല നമ്മൾ പ്രളയത്തെ കുറിച്ച് സംസാരിക്കാറുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഭയങ്കര മാരകമായ സംഭവം അല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ ഇതെന്തിനാ പറഞ്ഞതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും ചേട്ടൻ.
1: അപ്പൊ
0: അതില് മാരകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി നിപ്പുണ്ട്.
1: എന്താണ് പറയൂ, വളഞ്ഞു മുക്കി പിടിക്കാൻ നേരെ പിടിക്കും.
0: അതായത് ലഹരി,
1: ലഹരി,
0: ലഹരി. ആ ലഹരിയിലേക്ക് എത്താനാണ് ഞാൻ ആ മഴ പിടിച്ചത്. എങ്ങനെയുണ്ട്?
1: നല്ല
0: കൊണ്ട് ഉപ്പിലിട്ട് വെക്കാനായില്ലേ? ഓക്കെ, അപ്പൊ ലഹരിയെ കുറിച്ചിട്ട് അടുക്കായി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ലഹരി എന്ന് പറഞ്ഞപ്പോ തന്നെ പലരുടെയും മുഖം ചുളിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഈ ലഹരി ഉപയോഗം നമുക്ക് ഭയങ്കര വിപത്താണ് ഗൈസ്, അതെല്ലാവർക്കും അറിയാലോ. അത് പറയുമ്പോ തന്നെ അപ്പോ പലരുടെയും മുഖം ഓ തുടങ്ങിയല്ലോ, ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് അങ്ങനൊക്കെ പറഞ്ഞ ഒരുപാട്.
1: ഉപദേശം കൊടുക്കുമ്പോഴായിരിക്കാം പലർക്കും പല രീതിയിലായിരിക്കും. ഇപ്പം ഐശ്വര്യ വളർന്നു വന്ന രീതി, അല്ലെങ്കിൽ ഐശ്വര്യയുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഐശ്വര്യ രണ്ടും ഡിഫറൻസ് ആയിരിക്കും. നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഐശ്വര്യ ഇങ്ങനെ ഉപദേശിക്കുകയാണ് എന്റെ
0: ജീവിതം.
1: അപ്പൊ ഇതേപോലെ ഞാൻ വളർന്നു വന്ന രീതിയിലായിരിക്കില്ല ഐശ്വര്യ വളരുന്നത്, മനസ്സിലായി? അപ്പൊ രണ്ടും ഉപദേശിച്ചിട്ട് കാര്യമില്ല, വേണേ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്റെ ഇതാണ് എന്ന് വേണേ പറഞ്ഞു കൊടുക്കാം.
0: ഇത് ഒരിക്കലും ഉപദേശമല്ല, കാര്യം നമുക്ക് ആരെയും ഉപദേശിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ എത്ര ഉപദേശിച്ചാലും ശരി. ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ വളവളാന്ന് പറഞ്ഞാലും ചേട്ടൻ അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ ഞാൻ വെറുതെ പോകുന്നു, എന്റെ സമയം കളഞ്ഞ് എന്റെ വായിക്കിട്ട് ആ ഒരു എഫക്റ്റും പോയി, അല്ലാണ്ട് വേറൊരു കാര്യം നടക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്ന വിപത്തുകൾ നമ്മൾ പറയാം. ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണിത്. ഞാനിത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെയല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതെ, നമ്മളിപ്പോ ഇതിന്റെ ഒരു ഇപ്പൊ ഭൂരിഭാഗം ഞാൻ എല്ലാരെയും പറയല്ല, നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ദിനം പ്രതി നമ്മളുടെ ലഹരി ഉപയോഗം ഇങ്ങനെ ഓരോ ദിവസം കൂടെ ഇങ്ങനെ ഒരുപാട് ലക്ഷങ്ങളായിട്ട് വരും. ഒരു ദിവസം തന്നെ ലക്ഷങ്ങളായിട്ട് വർദ്ധിക്കുന്നെന്ന് തന്നെ പറയാം അല്ലെ? ആയിരങ്ങളായിട്ടല്ല വർദ്ധിക്കുന്നത്, ഒരു ദിവസം തന്നെ ഉപയോഗം ലക്ഷങ്ങളായിട്ട് വർദ്ധിക്കുക. അതിപ്പോ ജെൻഡർ വ്യത്യാസം ഇല്ലാതാണ് ലഹരിയുടെ ഉപയോഗം കൂടുന്നത്.
1: എനിക്ക് കേരളത്തിലാണെന്ന് തോന്നുന്നു, കാരണം നമ്മള് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കും, ഇങ്ങനെ കവറ് പല കളറില്,
0: അതാണ് പലതും പല ഇതിലായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കിട്ടാനും അവൈലബിൾ ആണ് എല്ലായിടത്തും. പക്ഷെ അത് വെച്ച് നോക്കും, പക്ഷെ എങ്കിൽ കൂടി ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് കൂടി ഇവിടെ അതിൽ കൂടുതൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പിയർ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ഇപ്പൊ യൂസ് ചെയ്യാൻ വരുന്ന കൊച്ചു കുട്ടികളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ളവരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്, അവര്
1: സ്വന്തമായിട്ട് ചിലപ്പോ അവർക്ക് നിർത്തണമെന്നുണ്ടായിരിക്കും, പക്ഷെ ഇതിന്റെ ഒരു
0: അതിനുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വഴികൾ തുറന്ന് കിടക്കുകയാണ് ഗൈസ്, നാനാ വഴികളിലൂടെ ഇങ്ങനെ തുറന്ന്
1: കിടക്കുകയാണ്.
0: നമ്മള് എല്ലാം നമ്മളിപ്പോ തമാശയായിട്ടല്ല പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങളിപ്പോ യൂസ് ചെയ്തിട്ടുള്ളവരടുത്ത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അവർ സ്വയം വിചാരിക്കണം, അത് വിചാരിച്ചതിന് ശേഷം അവർ തന്നെയല്ല വിചാരിക്കേണ്ടത്, അവരുടെ ചുറ്റുപാടുള്ളവർ വിചാരിച്ചാലും മാത്രമാണ് ഒരുപാട് അഡിക്റ്റ് ആയിട്ടുള്ളവരെ നമുക്ക് ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് അഡിക്റ്റ് ആയിട്ടുള്ളവരടുത്ത് ഇപ്പൊ ഞാനീ പറഞ്ഞ പോലെ ഞാൻ ചേട്ടനെ ഇവിടെ നിന്ന് പറയുന്നു, അവരിത് കേൾക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ റേഡിയോ ഓഫ് ആക്കി പോകും, അതല്ലെങ്കിൽ നിങ്ങൾ ഇവറ്റുകൾക്ക് വേറെ പണിയില്ലെന്ന് പറഞ്ഞിട്ട് പോകും. അതാണ് പ്രാക്ടിക്കലായിട്ട് നടക്കാൻ പോകുന്നത്. അപ്പൊ അവർ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ചുറ്റുപാടിനുള്ള ആൾക്കാർ ഇതെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അല്ലേ, ബോധ്യപ്പെടുത്തുക, അതിൽ നിന്ന് അവരെ ഓവർകം ചെയ്യാനുള്ള കാര്യം ചെയ്യുക. പിന്നെ നമ്മൾ ഈ പറയുന്നത് കേൾക്കുന്ന കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഇത് കയറി കൊടുക്കുക, ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത്, അതല്ലെങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു വഴിയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു സെഗ്മെന്റിലൂടെ അല്ലേ.
1: ഓ അല്ല, നമ്മൾ ഇങ്ങനെ ഇനിയിപ്പോ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഉപയോഗിക്കുമ്പോ നിങ്ങളിപ്പോ നിങ്ങളുടെ ഈ യൗവനമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ഒരു നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഒരു ആഫ്റ്റർ വരുന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ ആ അപ്പോഴാണ് നമ്മൾ വിട്ടുപോകുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പം നമ്മുടെ കുടുംബം നമുക്കന്നേരം ചിലപ്പോൾ ഒരു രണ്ട് പിള്ളേർ കാണും. അപ്പൊ ഇവരെയും കൊണ്ടായിരിക്കണം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടത്. ഈ പിള്ളേരും കൂടെ ആയിരിക്കും ചിലപ്പോൾ അതിനകത്തുനിന്ന് വലയുന്നത്.
0: ഇതിപ്പോ പറയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പറയേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്നത് ഏതൊരു സ്റ്റേജിലാണെന്നറിയോ? ഏറ്റവും കൂടുതൽ നമ്മൾ ഭൂരിഭാഗം യുവാക്കളെ ഏറ്റവും കൂടുതൽ പറയും. ഇപ്പൊ ഞാൻ പറയാം, യുവാക്കൾ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, യുവതി യുവാക്കൾ അങ്ങനെ പറയാൻ പറ്റില്ല. യുവതി യുവാക്കളും പ്രായഭേദമന്യേ ഉപയോഗിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ മുതൽ അങ്ങ് വലിയ അപ്പൂപ്പന്മാർ വരെ അല്ലെങ്കിൽ അമ്മമാർ വരെ ഇപ്പം മദ്യങ്ങള് മദ്യം തന്നെയല്ല ഒരുപാട് ആൽക്കഹോളുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് തുടങ്ങുന്നത് ആരംഭഘട്ടം നമ്മുടെ ഒരു സ്കൂൾ കാലഘട്ടത്തിലാണെന്ന് തന്നെ ഞാൻ പറയും. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പിയർ ഗ്രൂപ്പുകൾ, നമ്മുടെ കൂടെയുള്ള ആളുകൾ ഇപ്പം ഏറ്റവും കൂടുതൽ. പിന്നെന്താണ്, നമ്മുടെ യുവതി യുവാക്കന്മാർ യൂസ് ചെയ്യുന്ന എന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ചേട്ടൻ കണ്ടിട്ടുണ്ടാകും, നമ്മളുടെയൊക്കെ എൻ്റെ കൂട്ടത്തിലും ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ. നമ്മുടെ ഈ സ്റ്റാറ്റസുകളിലൂടെ ഒരു എന്താണ് ബിയറിൻ്റെ ബോട്ടിൽ മേടിച്ചു, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മദ്യക്കുപ്പി മേടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൽക്കഹോൾ യൂസ് ചെയ്തു, അത് ഏത് തരത്തിലുള്ള ആണെങ്കിലും അതെടുത്തൊരു ഫോട്ടോ ഇട്ടിട്ട് അതിന് മാസ് BGM ഒക്കെ കുത്തി കയറ്റി സ്റ്റോറി ഇടുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ മറ്റുള്ള കൊച്ചുകുട്ടികൾ കാണുകയാണെങ്കിൽ ഇതെന്തോ വലിയ മാസ് BGM കയറ്റിയിടുമ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കുക, ടൺ ടൺ ടൺ അങ്ങനെയൊക്കെ കയറ്റിയിടുമ്പോൾ നമ്മളെപ്പോഴും എന്തോ ഒരു വില്ലന്മാർ വരുമ്പം അത് ഭയങ്കര ത്രില്ലടിക്കും നമുക്കല്ലേ. മാസ് BGM അങ്ങനെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്തോ വലിയ സംഭവമാണ്.
1: അല്ല, ഈ നമുക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരിത്, അതായത് ഇപ്പം എൻ്റെ ഒരു കുട്ടിക്കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ചേട്ടന്മാർ ചെയ്യുന്നതൊക്കെ നമുക്ക്
0: അനുകരിക്കാനുള്ള
1: ടെൻഡൻസി ഉണ്ട്
0: അല്ലേ.
1: അപ്പം നമ്മുടെ ചേട്ടന്മാരൊക്കെ ചെയ്യുന്ന ആ ഇതുവരെ ചെയ്യുന്ന കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ.
0: മാസ് BGM ഒക്കെ കയറ്റിയിടുമ്പം ഇതെന്തോ വലിയ സംഭവമാണ്. കാര്യം ഇത്രയും വലിയ കാര്യമായിട്ട് ചെയ്തിടുന്നു. ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത് നമ്മൾക്ക്. ഞാൻ അവരെ പറയും, നമ്മൾ മന്ദബുദ്ധികൾ അല്ലെങ്കിൽ വിഡ്ഢികളാകുന്നത് എപ്പോഴാണ് ചേട്ടാ? വിഡ്ഢിയുടെ അർത്ഥം എന്താണ്?
1: എന്താണ്
0: വിഡ്ഢിയുടെ അർത്ഥം
1: എന്താണ്?
0: നമുക്കിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരുമാതിരി എന്താ വിഡ്ഢിയുടെ മന്ദബുദ്ധി തരം കാണിക്കുക എന്നൊക്കെ പറയത്തില്ലേ? അതിനാണ് ഒരു വിവേകമില്ലാതെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ വിഡ്ഢി അങ്ങനെയല്ലേ നമ്മൾ പറയാം. അപ്പൊ ഞാൻ ഈ ഇത്തരത്തിൽ സ്റ്റാറ്റസുകൾ ഇടാറുള്ള ആളുകൾ കാണുമ്പോൾ ഞാൻ ഇപ്പോഴും ചിന്തിക്കുക, പരമ വിഡ്ഢികൾ എനിക്ക് അങ്ങനെ തോന്നാറുള്ളൂ. ഈ മാസ് BGM കയറ്റി എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുന്ന കുറച്ചധികം പരമ വിഡ്ഢികൾ. കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് വേണ്ടത് മറ്റാരോടും അല്ല, നമ്മളുടെ ശരീരത്തോടാണ് അല്ലേ? അപ്പൊ ആ ഒരു ശരീരത്തെ ദ്രോഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും നല്ല അസൽ ഉറപ്പുണ്ട്. ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടെന്ന് ഈ പറയുന്ന എല്ലാ ആൽക്കഹോളിനകത്തും നല്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ കാണുന്ന എല്ലാ മറ്റ് ഇതിനകത്തും ഇല്ല, ഇല്ലീഗലായിട്ട് പക്ക ഇല്ലീഗലായിട്ട് കിട്ടുന്നതിനകത്തുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമ്മൾ പൊതുവേ കാണപ്പെടുന്നതിനകത്ത് നല്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റും വിത്ത് ഫോട്ടോ ഉൾപ്പെടെ. ഫോട്ടോ ഉണ്ടോ അല്ലേ?
1: ഇല്ല, മദ്യത്തിന് അത് ഫോട്ടോ ഇല്ല.
0: ഇല്ല,
1: സിഗരറ്റിന്റെ
0: നല്ല വ്യക്തമായി നല്ല കളർ ചിത്രവും കൊടുത്തിട്ടുമുണ്ട്. എങ്കിൽ കൂടി നമ്മൾ അത് മേടിച്ച് യൂസ് ചെയ്യുന്നു. നമ്മളൊക്കെ എപ്പോഴും സന്തോഷത്തിന് പുറകെ ഓടുന്ന ആൾക്കാരാണല്ലേ. അപ്പോ എനിക്ക് സന്തോഷമില്ല സന്തോഷമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹാപ്പി ആക്കി വെക്കണം, അതെന്താണ്, മനസ്സിനെ മാത്രം ഹാപ്പി ആക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും ഇതുപോലെ സന്തോഷം വരുമ്പം പോയി എങ്കിൽ രണ്ടെണ്ണം അടിച്ചേക്കാം, അല്ലെങ്കിൽ സങ്കടം
1: അങ്ങനെ പ്രശ്നമുണ്ട്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും എല്ലാത്തിനും ഇത് സാധനം വേണം.
0: അതാണ്. അപ്പൊ അങ്ങനെ അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ അടിക്കുന്നവരാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതൊരു താൽക്കാലിക സുഖം മാത്രമാണ് ഉണ്ടാക്കുന്നത്, അതിന് ശേഷം ഉണ്ടാക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് വളരെയധികം വലുതാണ്.
1: അല്ല, ഈ വിഷമം വരുമ്പോ ഈ മദ്യപിക്കുന്ന ആൾക്കാര് എനിക്ക് അതിന്റെ ഒരു ലോജിക് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇതിന്റെ ഒരു കിക്ക് എത്ര നേരം കാണും? ഒരു ദിവസം ഫുള്ള് നിക്കുവോ? ഇല്ലല്ലോ,
0: എനിക്കറിയില്ല.
1: അല്ല, ഞാൻ പറഞ്ഞ ഓക്കെ, ഇതിന്റെ കിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഈ വിഷമം വീണ്ടും നിങ്ങൾ തന്നെ
0: അപ്പോ ശരിക്കും പറഞ്ഞ വിഷമം അത് അങ്ങനെയാണ് അഡിക്റ്റ് ആയി പോകുന്നത്. ചേട്ടനിപ്പോ പറഞ്ഞു വെച്ചിട്ടാണ് അഡിക്റ്റ് ആയി പോകുന്നത്. ഒരു ചെറിയ വിഷമം വരുമ്പോഴത്തേക്ക് നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറയാം, അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മീഡിയാസ് വഴി, സോഷ്യൽ മീഡിയാസ് വഴി, നമ്മുടെ ടെലിവിഷൻ വഴിയാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തുന്നതെന്ന് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. ഒരുപാട് സിനിമകളിലായിക്കോട്ടെ നല്ല നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല നായകനാട്ട ഒരു കള്ളുകുപ്പിയും പൊട്ടിച്ച് കുടിച്ച് വന്ന് മുണ്ടും മടക്കി കുത്തി വരുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് ഒരു കൗതുകമാണ്. നായകൻ എന്ത് ചെയ്താലും അത് ഭയങ്കര രസമായിട്ട്,
1: സീറ്റ് വലിക്കുന്ന നായകൻ അല്ലെങ്കിൽ വില്ലൻ, അത് ഒരു ഭയങ്കര ഇതായിട്ടാ കാണിക്കുന്നത്.
0: നമുക്ക് ഏറ്റവും കൂടുതൽ വില്ലന്മാരെ കാണിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ
1: കണ്ണ് ചുവന്നിരിക്കുന്ന വില്ലൻ,
0: അതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മാസമായിട്ട് റെപ്രസെന്റേറ്റീവ് ചെയ്തിട്ടായിരിക്കും അവരിങ്ങനെ വില്ലന്മാരെങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ സിനിമകളിലും ഉണ്ട്, ഒരു പ്രേമനാരായണം വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് രണ്ടെണ്ണം എടുക്കുന്നു, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നു, സെറ്റാകുന്നു, ആ സമയത്ത് വിഷമമാകുന്നു. അപ്പം നമ്മൾ അതിനെ അനുകരിക്കാനുള്ള ടെൻഡൻസി വരുന്നു, അത് ഒരു വട്ടം മേടിച്ച് യൂസ് ചെയ്യുന്നു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ കിക്ക് പോകുന്നൊരു സമയത്ത് വിഷമം ഉണ്ടാകുമ്പോൾ പിന്നെയും ആഹാ ആൽക്കഹോൾ യൂസ് ചെയ്ത സമയത്ത് എനിക്കത് ഉണ്ടായല്ലോ, മാറ്റം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞു വീണ്ടും പോയി ഒരു കുപ്പി, അല്ല ഒരു കുപ്പി നമ്മൾ പെട്ടെന്ന് പറയുന്നത് മദ്യം മാത്രമല്ല, ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് യൂസ് ചെയ്യുന്നു അല്ലേ. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ അതിൽ അഡിക്റ്റ് ആയി പോകും, അതാണ് ഈ ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കിക്ക് പോകുമ്പോഴത്തേക്ക് എനിക്കത് പോയല്ലോ, എനിക്ക് വീണ്ടും എനിക്കതിനെ തരണം ചെയ്യാനുള്ള ശേഷിയില്ല, അതാണ് ഞാൻ പറഞ്ഞ വിഡ്ഢിത്തം. കാര്യം നമുക്ക് ഈ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ കാണിക്കാൻ വളരെയധികം എളുപ്പമാണ്. ഈ പറയുന്ന ഇല്ലാത്ത കാശ് മുടക്കി എന്തെങ്കിലുമൊക്കെ മേടിച്ച് അത് യൂസ് ചെയ്ത് ഉള്ള ശരീരത്തെ നശിപ്പിച്ച്, അതും യൗവന കാലഘട്ടത്തിൽ തന്നെ നമ്മളുടെ ശരീരത്തെ നശിപ്പിച്ച് പരമ വിഡ്ഢിത്തരം ചെയ്യുന്നതിലും എത്രയോ എളുപ്പമാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ. ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം, നമുക്ക് ഈ ലോകത്ത് എത്ര അധികം ആളുകളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. നമ്മളിപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ മാത്രം നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തളർന്നു പോകുന്ന ആളുകളാണ് ഭൂരിഭാഗം. പക്ഷേ നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് പേര്, എത്ര കോടിക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ എന്താണ് ഇന്ത്യയിലെ തന്നെ. അപ്പോൾ അവരിൽ ആരെങ്കിലുമൊക്കെ കാണും നമ്മളെ എന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഏതെങ്കിലും ഒരു അന്യഭാഷക്കാരെങ്കിലും കാണും അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ അവരൊക്കെ ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാന്ന് കാര്യങ്ങളേ ഉള്ളൂ അല്ലേ.
1: അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ലഹരിയുടെ പുറകിലോട്ട് പോകാതെ
0: ആരെങ്കിലുമായിട്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ, നമുക്ക് ആരെങ്കിലുമൊക്കെ കാണുവാടെ ഈ സംസാരിച്ച് കഴിഞ്ഞാലും മാറാം, അതല്ലെങ്കിൽ എന്താ ആരും ഇല്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് റിക്കവർ ചെയ്യാൻ നോക്കുക. അതിപ്പം ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഇത് എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുക, അതിനുശേഷം മാത്രം മേടിച്ചു കുടിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഇത് എത്ര പറഞ്ഞാലും ഇത് യൂസ് ചെയ്യുന്നവർക്ക് ആഹാ പറഞ്ഞു ആ ഒരു രീതി, പക്ഷെ യൂസ്
1: ചെയ്യാൻ
0: ഇതല്ല, ഇതിനപ്പുറവും കേട്ടിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറയും. പക്ഷെ അവരോടല്ല എനിക്ക് പറയാനുള്ളത്, യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെ, അതുപോലെ കുഞ്ഞു കുട്ടികൾ, ഇതിപ്പോ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുമക്കളോടത്താണ് പറയാനുള്ളത്, ഇത് നമുക്ക് ഒരു ഗുണം ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് അവയവങ്ങൾ നമുക്ക് നശിച്ചു പോകും. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കൂടെ നിൽക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കണം എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ ഞാനിപ്പോഴും പറയും, നമ്മളിത് കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഇപ്പോൾ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചു, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു മാറാരോഗം വന്നു, നമ്മളീ പറഞ്ഞ പോലെ നമ്മളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ നമുക്ക് കാണും ആശുപത്രി കിടക്കുന്ന സമയത്ത്. പക്ഷെ അതിൻ്റെ ഒരു വേദന അനുഭവിക്കാൻ നമ്മൾ മാത്രമല്ലേ കാണത്തുള്ളൂ. എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറാരോഗം വന്ന് എത്ര പറഞ്ഞാലും ഒരു മാറാരോഗം വരുമ്പം അതിന് നല്ല അസലായിട്ട് വേദന, നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു തലവേദന വന്നാൽ അതിൻ്റെതായിട്ടുള്ളൊരു വേദന കാണും. അപ്പോൾ ഒരു രോഗം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന അത്രയും ആൽക്കഹോൾ ഇടുന്നു, നമ്മളെ ശരീരത്തിലേക്ക് പോകുന്നു, അത്രയും അവയവങ്ങൾ നശിക്കുമ്പോൾ ആ ഒരു അവയവം ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നതായത് നമ്മുടെ കൈയുടെ ഒരു കണ്ണ് ഇരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അത്രയും പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മുള്ളും ഉണ്ടാകും പോലും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളും. ഇപ്പോൾ ഒരു കൈ ഇങ്ങനെ മുറിഞ്ഞു, ആ ഒരു കൈ ഇല്ലെങ്കിൽ ഒരു ചൂണ്ട് വിരലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിരലില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യും, പിന്നെയാണോ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു അവയവങ്ങളില്ലെങ്കിൽ അല്ലേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ തന്നെ അതിൻ്റെ വേദനകൾ അനുഭവിക്കണം എന്നുള്ളതാണ് വളരെയധികം സത്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെയാണ് വേദനകൾ അനുഭവിക്കേണ്ടത്, മറ്റാരുമല്ല ആ ഒരു വേദനകൾ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് നോക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കാൻ നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് റെഫർ ചെയ്യും, കൊള്ളാമോ, അതിൻ്റെ റേറ്റ് എത്രയാണ്, ഗുണനിലവാരം ഉണ്ടോ, ഭയങ്കര ബ്രാൻഡഡ് സാധനങ്ങളാണെന്നൊക്കെ നോക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് ആയാലും, എന്താണ് എന്ത് കാര്യങ്ങളും, നമ്മളിപ്പോൾ ഒരു ഫേസിൽ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്താലും നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റുകളും ഗുണനിലവാരമൊക്കെ നോക്കാറുണ്ട്, നമ്മൾ യൂസ് ചെയ്താൽ കൊള്ളാവും നോക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മാത്രം നിങ്ങൾ ഇതുപോലെയുള്ള
1: റേറ്റിംഗിൽ നോക്കും,
0: അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ കാണും വിത്ത് ഫോട്ടോസ്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ മാറ്റുക അല്ലെ. അപ്പോ ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകാനുണ്ട്. നമ്മളിപ്പോ തമാശ രീതിയിൽ പറഞ്ഞെങ്കിൽ പോലും ഇത് വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഭവിഷ്യത്തുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകാം. പക്ഷേ ചേട്ടാ, ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങി എത്തിയാലോ. നല്ല പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ. ഓക്കെ ഗായ്സ്, വീണ്ടും മടങ്ങിയതാ കേട്ടോ.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
10: ഒരു സൊല്യൂഷൻ ഉണ്ട്.
9: എന്താ സൊല്യൂഷൻ?
10: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
11: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
12: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടിബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ഡി, ഐസിയു തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
10: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി.
1: അതെ, നിങ്ങളെ വലിയ രോഗിയാക്കും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഓക്കെ, നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രിയുടെ 91.2 സാറ്റർഡേ സ്പെഷ്യൽ പ്രോഗ്രാമായ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ ഇന്ന് കൂടെ ഉള്ളത് ആർജെ ഐശ്വര്യയും ആർജെ നിധിനുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ലഹരി
2: ഉപയോഗത്തെ കുറിച്ചിട്ടാണ്.
1: അതെ,
2: അപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ മനസ്സിലെടുത്ത് വെക്കുക അല്ലേ. ഇതൊക്കെ വെറുതെ തള്ളിക്കളയാതെ നിങ്ങൾ ഇതെല്ലാം മനസ്സിലേക്ക് എടുത്തു വെക്കുക. കാര്യം നല്ല ഡീപ്പായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വിഷയമാണ് ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന ലഹരി പദാർത്ഥങ്ങളിലൊക്കെ എത്രത്തോളം അളവില് എന്താണ്
1: മദ്യമാണ് ഉദ്ദേശിച്ചത്?
2: നിക്കോട്ടിൻ ഞാൻ ഇതിനകത്തിൽ അടങ്ങിയിട്ടുള്ള അളവുകളും കാര്യങ്ങളും ഒക്കെയാണ്
1: ഉദ്ദേശിച്ചത്.
2: അപ്പൊ എത്രത്തോളം അളവുണ്ടെന്ന് അറിയോ?
1: നമ്മള്
2: ഉപയോഗിക്കുന്നുള്ള വിസ്കി, ബ്രാൻഡി, റം എന്നിവയിലൊക്കെ 42.86% ഉണ്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ജിന്നില് 35 വരെ. ഈ ജിന്ന് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ സത്യമായിട്ട്. അപ്പൊ ഈ ജിന്നില് 35% വരെയും ഈതേൻ ആൽക്കഹോളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് പറയുന്നത്. നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് ബിയർ കുടിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് പറയാറുണ്ട്. പക്ഷെ ഈ ഒരു ബിയറിനകത്ത് 6% വരെയും വൈനകത്ത് 8% മുതൽ 15.5% വരെയും വിവിധ തരം കള്ളില് 4.9% വരെയും ഈതേൻ ആൽക്കഹോളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആൽക്കഹോളിലും എന്താണ് ഒരു ലഹരി പദാർത്ഥങ്ങളിലും എന്താണ് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെ ഇല്ലെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം

0: എല്ലാവർക്കും
1: നമസ്കാരം. ഞങ്ങളുടെ
0: നമസ്കാരം. നമസ്കാരം.
2: ഒരു മഴയുള്ള നമസ്കാരം.
0: മഴ പെയ്തൊഴിയുന്ന മഴയത്ത് നിന്നുകൊണ്ട് പൊറുമേറിയ വാക്കുകൾ കേട്ടുകൊണ്ട് കോരിത്തരിപ്പാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. പുഷ്പങ്ങളെ സ്നേഹിച്ചുകൊണ്ട്.
2: അപ്പൊ ഇന്നലെ നമ്മുടെ വിഷയം കേട്ടോ?
0: കേട്ട്, ലഹരി വിരുദ്ധ സമരത്തിനെ കുറിച്ചുള്ള സബ്ജക്ട് അല്ലേ നിങ്ങൾ ഇപ്പൊ സംസാരിച്ചിരുന്ന? അത് ഓരോ മനുഷ്യന്റെ ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ലഹരി വിരുദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഒത്തിരി, അതായത് ഈ തലമുറ ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ വെച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ചെറുതിലേക്ക് ഞങ്ങൾ കേട്ടുള്ള അത്യാവശ്യം വല്ലപ്പോഴും ഒക്കെ വല്ലടോ ഇങ്ങനെ കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു. ഞങ്ങൾ അങ്ങനെ കേട്ട് അങ്ങനെ ലഹരി വിരുദ്ധ അങ്ങനെ അന്ന് അത്രയും ഇതില്ലായിരുന്നു. അന്നൊന്നും വലിയ പ്രോബ്ലംസ് ഇല്ലാതാണ് കുട്ടികളായാലും ജനങ്ങളായ വലിയവരായാലും മുതിർന്നവരായാലും കുട്ടികളായാലും യൗവനക്കാരായാലും അങ്ങനെ ഉള്ളവരെല്ലാം വളരെ സാവകാശത്തിലാണ് അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ മുക്കിനും മൂലയിലൊക്കെ എവിടെയെങ്കിലും ഒരു കുടുംബത്ത് ഒരു മദ്യപാനി കാണും ജസ്റ്റ്. പക്ഷെ ഞാനിപ്പോ ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് 42 വയസ്സായി. പക്ഷേ ഇപ്പോൾ ഞാനിപ്പം കുറേ കാലം കൊണ്ട് ഈ കുറേ വർഷങ്ങളുണ്ട്, അതൊരു 10-15 വർഷം കൊണ്ട് ഇത് അമിതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഇപ്പം നമ്മൾ കാണുന്നത്. അതായത് കൊച്ചുകുട്ടികളിലും വലിയവരിലെല്ലാം ഇത് വളരെ.
2: അങ്ങനെയല്ല, ഞാനൊരു കാര്യം പറയട്ടെ, പഴയ കാലങ്ങളിലും നമുക്ക് ഈ പറയുന്ന കള്ളായാലും മറ്റു മദ്യങ്ങളായാലും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതിന് ഇത്രയും കൂടുതലില്ലെങ്കിൽ കൂടി അല്ലേ?
0: അല്ല, കള്ളെന്ന് പറയുമ്പോ അത് ഒറിജിനൽ ഒരു ക്വാളിറ്റി ഉള്ള സാധനം അന്നത്തെ കാലഘട്ടങ്ങളിൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. അത് ഒറിജിനലാണ്, അതിനകത്തൊരു മായോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചേരുന്നില്ലല്ലോ. ഒറിജിനൽ ആയിട്ട് കിട്ടുന്നേ. പക്ഷെ അത് കഴിച്ചാൽ അന്ന് വലിയ വലിയ പ്രോബ്ലംസ് ഫാമിലിയിൽ ഉണ്ടാവാറില്ല, മനസ്സിലായ? അത് കഴിച്ചിട്ട് അവരവിടെ കാര്യം നോക്കിയിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനല്ലല്ലോ. ഇന്ന് ഒരാള് മദ്യം കഴിക്കുകയാണെങ്കിൽ ആ കുടുംബം മുഴുവൻ തകർക്കപ്പെടുകയാണ്. സമൂഹത്തിൽ അല്ല, ചിലർ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല, വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. ചിലർ സമൂഹത്തിൽ വളരെ സൈലന്റ് ആയിരിക്കും, നല്ല മാന്യനായിട്ട് പോയി അത് വാങ്ങി കഴിച്ചിട്ട് നല്ല ടിക്ടോപ്പായിട്ട് വീട്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയും ശരിക്കും അങ്ങ് പെരുമാറുക, ആഭാസത്രം കൊണ്ട്, അതായത് വൃത്തികെട്ട ഭാഷകൾ, അതൊക്കെ നമുക്ക് ശരിക്കും കുട്ടികളെ അത് എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നവർ അറിയുന്നില്ല. ആ ഭാര്യ അനുഭവിക്കുന്ന ദുഃഖം, അവര് വിൽക്കുന്ന ഭക്ഷണം. എന്റെ വീട്ടിനടുത്ത് ഞാൻ ഒരു എന്റെ ഒരു വിവാഹം കഴിച്ച ശേഷമുള്ള ഒരു കാലഘട്ടം ഞാൻ പറയാം. നമ്മുടെ വീട്ടിനടുത്ത് ഒരാള് വന്ന് നിരന്തരം അവര് കഴിക്കുന്ന അവര് വെക്കുന്ന ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. ആ കുഞ്ഞുങ്ങളെ രാത്രി പേരിച്ച് ഒരു വീട്ടുകളിക്കൊരു വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് വലിയൊരു വിഷമമുണ്ടാക്കിയ കാലം. അപ്പൊ ഞാനാണെങ്കിൽ ഇന്ന് ഈ സിറ്റുവേഷനിൽ പോലും മദ്യപാനികളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നാച്ചുറായിട്ട് നമ്മൾ പച്ച മനുഷ്യരിൽ കാണുന്ന ആ മനുഷ്യര് ആ ഒരു മദ്യപാനം കൊണ്ട് ആ അവിടെ ഉണ്ടാക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ, അവർ വീതിക്കുന്ന സാധനങ്ങൾ എടുത്തെറിയ, അത് ഈ ഈ ബ്രെയിനെ എത്രത്തോളം ഇത് ബാധിക്കുന്നറിയാവോ?
2: അതെന്നറിയോ, ഇവർക്ക് നമ്മൾ ഈ മദ്യം മാത്രമല്ല ഈ ആൽക്കഹോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ഈ എന്തായാലും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യാനായാലും അല്ലെങ്കിൽ എന്താണ്
1: അക്രമം
2: തന്നെ നമ്മൾ പറയാ ഒരുപാട് റിസ്ക് ഉള്ള ഫാക്ടേഴ്സ് ചെയ്യാൻ തോന്നും അവർക്ക്. അതുകൊണ്ടാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത്.
0: തീർച്ചയായിട്ടും അത് കഴിക്കുമ്പോഴാണ് അവർ ശരിക്കും അവിടെ മദ്യസ്ഥ.
2: നമ്മൾ ഒരുപാട് വീഡിയോസിലായാലും കാണാറുണ്ട് പെരുമ്പാമ്പിനെ വരെ എടുത്ത് മദ്യപിച്ചതിന് ശേഷം കൊണ്ടുവരുന്നതൊക്കെ.
0: അത് തന്നെ, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ അത് ഇനിയിപ്പോ ഇത് കുട്ടികളിലേക്ക് ബാധിച്ചു കഴിഞ്ഞു, കുട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു പറയുന്ന ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഡോക്ടേഴ്സ്. അല്ലെങ്കിൽ ചില ഡോക്ടർമാർ പറയുന്നുണ്ട് മദ്യപാനിയുടെ കുട്ടികൾ, അവർക്കുണ്ടാകുന്ന കുട്ടികൾ ഭാവിയിൽ അത് മദ്യിക്കാൻ സാധ്യതയുണ്ട്.
2: അതിന്റെ ഒരു റീസൺ എന്താന്ന് ഞാൻ പറയട്ടെ. ഇപ്പൊ മദ്യപാനികളുടെ തന്നെ അല്ല, ഇപ്പൊ കോമൺ ആയിട്ട് അത് ഞാൻ പറയാൻ വെച്ചിരുന്ന ഒരു പോയിന്റ് ആണ്. നമ്മളിപ്പോ വളരെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്, എന്തിനേയും വളരെയധികം നോർമലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു റിലേഷൻഷിപ്പ് തമ്മിലുള്ള ഒരു ഫാക്ടേഴ്സ് ആയാലും ട്രസ്റ്റ് ഇഷ്യൂസ് ആയാലും അങ്ങനെ എന്ത് കാര്യങ്ങളും വളരെയധികം നോർമലൈസ് ചെയ്ത് പോകുന്നൊരു യുഗത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇപ്പം കോമൺ ആയിട്ട് വളരെ കോമൺ ആയിട്ട് വീടുകളിലിരുന്ന് മദ്യപിക്കുന്നത്, അതിപ്പം അച്ഛനായാലും അമ്മയായാലും മറ്റുള്ള എല്ലാവരായാലും ഈ പറഞ്ഞ ബിയർ ബിയർ മേടിച്ചാൽ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നുണ്ട്. ഈ കുഞ്ഞുകുട്ടികളുടെ മുന്നിലിരുന്നാണ് ഇവർ ഈ മദ്യപിക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കും വളരെയധികം വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്, പച്ചവെള്ളം കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നത് പോലെ മദ്യപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വീടുകളിലിരുന്ന്

0: ബന്ധിപ്പിക്കുന്നത് വളരെയധികം നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മൾക്കിടയിൽ നിലനിൽപ്പുണ്ട്. അവർ ചിന്തിക്കുന്ന എന്താണെന്ന് അറിയാവോ, നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് വീടുകളിലിരുന്നല്ലേ മറ്റാർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കുന്നില്ലല്ലോ, ഈ മദ്യമുള്ളിൽ ചെന്നാലും വീട്ടില് കലഹവും ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കുടിച്ചേക്കാം ഒരു സന്തോഷത്തിന്, അങ്ങനെ വിചാരിച്ചിരിക്കും നമ്മളിത് കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നിന്ന് കുടിക്കുന്ന സമയത്ത്. അവരത് നോർമലൈസ് ചെയ്യും, ആഹാ ഇത് നോർമലായിട്ട് നടക്കുന്ന കാര്യമാണ്, കുഴപ്പമില്ല, അങ്ങനെ ഉള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടക്കും. അതുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ ഒരു പോയിന്റ് പറയുന്നത് മദ്യപാനികളുടെ മക്കളും മദ്യപിക്കും എന്നുള്ളത്.
1: അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇപ്പൊ നമ്മള് ഈ മദ്യപിക്കുന്നു മദ്യപിക്കുന്നു പറയുന്നു, ഇത് ശരി തന്നെ. പക്ഷെ ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ കൂടുന്നു, ഞങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ മദ്യത്തിന് ഇങ്ങനെ അടിമപ്പെട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരു നമുക്ക് ഒന്നും വേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ഇത് ആവശ്യമില്ല, നമ്മൾ കെയർ ആയിരിക്കണം, നമ്മുടെ ലൈഫ് കെയർ ആയിരിക്കണം, നമ്മളെ കുട്ടികളെ വളർത്തണം, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹലോ, ഉത്തരവാദിത്തമാണ്. നമുക്കൊരു നമ്മുടേതായ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമ്മുടെ ലൈഫ് ഉണ്ട്, നമുക്ക് സമൂഹത്തിൽ വരെ നിലനിൽപ്പും ഉണ്ട്. അങ്ങനെയൊക്കെ ഇടമധ്യക്കാരെ കെയർ ചെയ്തു പോകുന്ന കാലഘട്ടങ്ങൾ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതായത് അവരുടെ ലൈഫ് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം, ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈ ഇടയ്ക്കും മധ്യത്തിൽ. ഇന്ന് താഴെ കിടക്കുന്നവരാണ് ഇതിന്റെ കയറി വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അത് ഭാര്യ ഭർത്താവ് തമ്മിൽ, അപ്പൊ അവര് പറയും എന്റെ ഭാര്യ എനിക്ക് സ്വസ്ഥത തന്നില്ല അങ്ങനെ പ്രശ്നം കൊണ്ട്. പക്ഷെ ഇതൊക്കെ ശരി തന്നെ, നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളും സുഖവും ദുഃഖവും ഒന്നും ഇല്ല, നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് സുഖത്തിനൊരു ദുഃഖം കാണും, ദുഃഖത്തിനൊരു സുഖവും കാണും, ഇതെല്ലാം കൂടെ കലർന്നാണ് ഒരു ലൈഫ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്തിനെ നേരിടാനുള്ള ധൈര്യം, നമ്മുടെ ധൈര്യം കൊണ്ട് വേണം നമ്മുടെ മക്കൾ വളരാൻ.
0: അതാണ് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രം ഒരു തവണ യൂസ് ചെയ്യും, അതിനുശേഷം ചേട്ടൻ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിക്കുമ്പോ ആ ഒരു താൽക്കാലിക സുഖം കഴിയും, അപ്പൊ വീണ്ടും തോന്നും ഒരു മദ്യത്തിന്റെ അല്ലെങ്കിൽ എന്തിന്റെ ലഹരിയുടെ കെട്ട് അടങ്ങി കഴിയുമ്പം വീണ്ടും വിഷമാകും, അപ്പോൾ വീണ്ടും അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അഡിക്ഷൻസ് ഉണ്ടാകുന്നത്.
1: ഇതിനെക്കുറിച്ച് കൗൺസിലിംഗ് കൊടുക്കുന്ന, ക്ലാസ് കൊടുക്കുന്ന, എല്ലാം കൊടുക്കുന്നു. പക്ഷേ ചില മനുഷ്യർ പൈസയ്ക്ക് വേണ്ടി, പൈസ സമ്പാദ്യ അമിതമായി പൈസ ഉണ്ടാക്കി വലിയൊരു കോടീശ്വരമാൻ വേണ്ടി ഇതിന്റെ പിറകെ പോകുന്നവരുണ്ട്. ഈ മയക്കുമരുന്ന് കൂടുതലും സ്ത്രീകളും പുരുഷന്മാരും, അതായത് ഈ വിവാഹം കഴിച്ചവര്, ഇപ്പൊ നമ്മൾ പിടിക്കപ്പെടുന്ന മൊത്തം വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിച്ചാണ് ഈ മയക്കുമരുന്നിലൊക്കെ, മയക്കുമരുന്ന് മാഫിയയിലൊക്കെ ഇപ്പൊ പിടിക്കപ്പെട്ടത് ഈ അടുത്ത
2: സമയങ്ങളിലായിരുന്നു.
1: അപ്പൊ അവരൊക്കെ സാധാരണ ജീവിക്കുന്ന ഒരു മനുഷ്യരാ, സാധാരണ ജീവിച്ചവർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് എങ്ങനെയെങ്കിലും മുട്ടിമുട്ടി പോകുമ്പോ ആരെങ്കിലും ഇവരെ സമീപിക്കും. സമീപിച്ചിട്ട് പറയും നിങ്ങൾക്ക് പെട്ടെന്ന് പണക്കാരാവാം, നിങ്ങൾക്ക് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആൾക്കാരുടെ മുമ്പിൽ സമൂഹത്തോടെ ജീവിക്കാം, എല്ലാം കറി പോവാം, അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരും ഉണ്ട് സമൂഹത്തെ. ഈ സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാ, ഏറ്റവും കൂടുതൽ ദരിദ്രനായ മനുഷ്യനെ കണ്ടുപിടിക്കുക. അപ്പൊ അവരിങ്ങനെ ദരിദ്രനായ മനുഷ്യരാ, അവർക്ക് വലിയൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു
2: മനുഷ്യരാണ്.
0: അറിയാവോ, എല്ലാവർക്കും നമ്മളിപ്പോഴും പറയാറുണ്ട് എന്താണ്, നമുക്ക് എന്താ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല ചേലാണെന്നൊരു ചൊല്ലുണ്ട്. നമ്മളുടെ വീട്ടിലെ ഈ വിൽക്കുന്നവര് അവരുടെ വീട്ടിലേക്ക് അത് വരുന്ന സമയത്ത്, അവരുടെ കുട്ടികളിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതിൽ അഡിക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ അതങ്ങ് നിന്നോളും. അതല്ലെങ്കിൽ ഈ പറയുന്ന അത്രയും സെൽഫിഷ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഒന്നുമില്ലെങ്കിൽ.
1: ഞാൻ പറഞ്ഞതാണ് ഏറ്റവും ലോക്കലായിട്ട്, അതായത് ഒന്നുമില്ലാതെ വളരെ ഇതായിട്ട് അവർ ഇങ്ങനെ തട്ടി മുട്ടി പോകുമ്പോൾ അവരുടെ ലൈഫ് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ആണ്. അപ്പൊ അവർ നോക്കുമ്പോൾ അവരുടെ മക്കളെ നല്ല കയറി, അങ്ങനെയാണ് ഭൂരിപക്ഷം ആൾക്കാർ ഇതിനകത്ത് വരുന്നത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടില് നമ്മുടെ രക്ഷകർത്താക്കൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തിലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം, അവരുടെ ബാഗ് പരിശോധിക്കണം. അതായത് ഒരു പ്ലസ് വൺ പഠിക്കാൻ പോകുന്നൊരു കുട്ടി, അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നൊരു കുട്ടി, ഇനിയിപ്പം നമ്മൾ അഞ്ചാം ക്ലാസ് തൊട്ട് കുട്ടിന്റെ ബാഗ് പരിശോധിക്കേണ്ട കാലഘട്ടമായിരിക്കും. അഞ്ചാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ഏകദേശം കുറച്ച് അറിവായി, ആ കുട്ടി മൊബൈൽ ഉപയോഗിച്ച് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് അറിയാൻ പറ്റും. അപ്പൊ അഞ്ചാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് അവന്റെ മനസ്സിലേക്ക് കൂടെ പഠിക്കുന്ന ഒരു കുട്ടി, ചെറിയ കുട്ടിയോ ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോറില്ല, അവര് പോയി വേറെ ചർച്ചകളാണ് ചെയ്യുന്നത്. ഈ ചർച്ചകളിൽ അവരെ പിടിച്ചോലച്ചോലച്ചോലിച്ചപ്പോ ഇന്ന, അതായത് ഇപ്പൊ നമ്മുടെ ഒരു സ്കൂളിൽ തന്നെ കമ്പി, പൈപ്പ്, കമ്പികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേസ്റ്റ് ആയിട്ട് കിടന്ന കുറെ നമ്മളെ സ്കൂളിൽ പണി നടന്ന സാധനങ്ങളാണിത്. ഇത് പിന്നെ ഈ പുറത്തുനിന്നവർ അവരെ പ്രബോധിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. ഈ കുട്ടികളെല്ലാം കൂടെ അത് ചേർന്ന് ആ സ്കൂള് ഇല്ലാത്ത സമയത്ത്, അപ്പൊ ഈ സ്കൂളില്ലാത്ത സമയത്ത് ചിലപ്പം ഗേറ്റ് ഒക്കെ തുറന്നിട്ട് കാണുമല്ലോ, അന്നേരം ഇവര് അതെടുത്ത് വിറ്റ്, വേറെ ആൾക്കാർക്ക് വിറ്റ്, അതങ്ങനെ സ്കൂളിൽ പിടിക്കപ്പെട്ട് അങ്ങനെയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ പൈസക്ക് വേണ്ടി.
0: ഏറ്റവും കൂടുതൽ കുഞ്ഞു കുട്ടികളിലേക്ക് ഈ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന എന്താണെന്നറിയോ, അവർ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ സ്കൂളുകളിൽ കാണാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു, ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫ്രണ്ട്ഷിപ്പ് വേണ്ടത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് മതി, ആറ് പഠിക്കുന്ന ഒരു കുട്ടിയോട് വേണ്ടെന്ന് ഞാൻ പറയാം. എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, പേഴ്സണൽ ഒപ്പീനിയൻ. അഞ്ച് പഠിക്കുന്ന കുട്ടി പ്ലസ് വണ്ണിലുള്ള കുട്ടിയായിട്ട് അല്ലെങ്കിൽ എട്ട് മുതലുള്ള കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരിത് ചെയ്യുന്നു, അല്ലെങ്കിൽ ചേട്ടന്മാരിത് ചെയ്യുന്നു, ചേട്ടന്മാര് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ചേച്ചിമാർ പറഞ്ഞു തരുന്നു, അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞു കുട്ടികൾ ഇതിലേക്ക് വീണു പോകുന്നത്. അപ്പൊ
1: രക്ഷിതാക്കള് അറിയത്തില്ല.
0: അതെ, രക്ഷിതാക്കള് കുട്ടികളുടെ ഈ കേട്ടുടങ്ങിയ രക്ഷിതാക്കള് കുട്ടികളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് ഉള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അഞ്ച് പഠിക്കുന്ന കുട്ടി വലിയ ചേട്ടന്മാരുമായിട്ടും ചേച്ചിമാരുമായിട്ടും കൂട്ടുകൂണ്ട, അവരവരുടെ പ്രായത്തിലുള്ള കുട്ടികളായിട്ട് കൂട്ടുകൂടി കളിയിൽ ഏർപ്പെടുക, വലിയ വലിയ എന്താണ് ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം
2: അല്ല, ഒരു കുട്ടി ചീത്തയായി പോകുന്നത് സമൂഹവും അതിനകത്തൊരു കണ്ണിയാണ്.
1: ഞാൻ ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ കുഞ്ഞിനെ നമ്മളെപ്പോഴും, നമ്മൾ രക്ഷകർത്താക്കളാണ് നമ്മുടെ ജീവിതത്തിൽ കുട്ടികളുടെ ഏറ്റവും വലിയ വഴികാട്ടി. പിന്നെയുള്ള സ്കൂളിനൊക്കെ സ്ഥാനം, സ്കൂളും ടീച്ചേഴ്സൊക്കെ വരുന്ന പിന്നാണ്. നമ്മളെ കുഞ്ഞിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് പകർന്നു കൊടുക്കുന്നു, എന്ത് നല്ല വാക്കുകൾ പകർന്നു കൊടുക്കുന്നു, നമ്മളെ എന്തിനെ അതിജീവിക്കാനുള്ളൊരു കരുത്. നമ്മുടെ മുമ്പിൽ എന്ത് വന്നാലും നമ്മൾ നന്മയുടെ വഴിയിലൂടെ പോകണം, തിന്മയുള്ള വഴികളിലേക്ക് പോകരുത്. അവിടെ മുള്ളാണ്, നമ്മൾ നടന്നു പോയി നമ്മുടെ കാലിൽ മൊത്തം മുള്ള. അങ്ങനെ ഓരോ സൂചനകളും കൊടുത്ത് കൊടുത്ത്, ചെറിയ ചെറിയ സൂചനകൾ കൊടുത്ത് അത് വലിയ വലിയ കാര്യങ്ങൾ എത്തിച്ച് നമ്മൾ ആ കുട്ടികളെ ലെവലപ്പാക്കി എടുക്കുക. ഡെവലപ്പാക്കി എടുത്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിനകത്തുണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാം. അതിന് പ്രത്യേക കൗൺസിലിംഗ് ഒന്നും വേണ്ട.
0: ബുദ്ധിമുട്ടുകൾ പറ്റുന്ന പറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏറ്റവും നമ്മുടെ രക്ഷിതാക്കള് കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഈ പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ചും, നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഓപ്പൺ ആയിട്ട് കുട്ടികളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ എപ്പോഴും ഒരു മടി കാണിക്കും. ഈ പ്രായത്തിൽ എൻ്റെ കുട്ടി ഇത് ചെയ്യില്ല, ഏറ്റവും നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ കുട്ടി ഇത് ചെയ്യില്ല എന്നതാണ് എല്ലാ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയൊരു വിശ്വാസം. പക്ഷേ എൻ്റെ കുട്ടിയും ചെയ്യൂ എന്ന് ആലോചിച്ചുകൊണ്ട് കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ
1: ഞാൻ പറയട്ടെ, നമ്മുടെ ഈ കേരളത്തിൽ, അതായത് ഇന്ത്യയില്, നമ്മുടെ ലൈഫിനെ കുറിച്ചോ ഫാമിലിയെ കുറിച്ചോ, അതായത് വിവാഹം കഴിക്കുമ്പോൾ ഒരു യൗവനത്തിൽ ഒരു സ്ത്രീക്കും പുരുഷനും നടന്ന ഡിഫറൻസ്, അതായത് ഒരു സെക്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകളോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളു, അതിനെക്കുറിച്ചൊരു ക്ലാസ്സുകളോ നമ്മുടെ കുട്ടികൾക്ക്, അതായത് നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുക്കത്തിരിക്കണം, ആൺകുട്ടികൾ അത് മറ്റുള്ള രാജ്യക്കാരിത് കൊടുക്കുന്നുണ്ട്.
0: അതാണ് ഞാൻ കുറച്ച് പറയാൻ വന്നതാണ്. സെക്സ് എഡ്യൂക്കേഷൻ ആയാലും ശരി, ലഹരിയെ കുറിച്ചിട്ടാലും ശരി, നാണക്കേട് വിചാരിച്ചതൊന്നും കുട്ടികൾക്ക് പറഞ്ഞില്ല, അതാണ് പ്രശ്നം.
1: അപ്പൊ നമ്മുടെ ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, നമ്മളൊരു പെൺകുട്ടി ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ടച്ചിങ്, അതായത് ടച്ചിങ് എന്നും പറഞ്ഞ് ഇവർ സ്കൂളിൽ പഠിപ്പിക്കാറുണ്ട്, പക്ഷെ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ടീച്ചേഴ്സ് ആയാലും അത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുന്നു, അയ്യോ എന്തോ ഒരു വലിയ പാവം ചെയ്യുന്ന കൂട്ടാന്ന് അവർക്ക് തോന്നും. പക്ഷെ അതൊരിക്കലും അല്ല. നമ്മൾ പേഴ്സണലായിട്ടായാലും പേഴ്സണലായിട്ടായാലും ഓപ്പൺ ആയാലും പബ്ലിക് ആയിട്ടായാലും നമ്മൾ ഒരു കുട്ടിയെ വിളിച്ച് നമുക്ക് അതിന്റെ ഡീറ്റെയിലുകൾ പറഞ്ഞു കൊടുത്തെങ്കിൽ ഇന്ന് 13 വയസ്സുള്ള ഒരു കുട്ടി പ്രെഗ്നന്റ് ആവത്തില്ല. മനസ്സിലായോ?
0: ഉറപ്പായിട്ടും
1: 13 വയസ്സുള്ള ഒരു കുട്ടി പ്രെഗ്നന്റ് ആവത്തില്ല.
0: കുഴപ്പമെന്താണെന്നറിയോ, കേവലം ഒരു കൗൺസിലിംഗ് ക്ലാസ്സിൽ മാത്രം അത് ഒതുങ്ങിപ്പോകുന്നു. അതാണ് നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ സംഭവിക്കുന്നത്.
1: നമ്മൾ ഇന്ന് ഈ സമൂഹത്തിൽ നോക്കുമ്പോൾ നമ്മൾ പലയിടത്തും കാണുന്നു 13 വയസ്സുള്ള കുട്ടി പ്രെഗ്നന്റ് ആവുന്നു, 9 വയസ്സുള്ള കുട്ടി പ്രെഗ്നന്റ് ആവുന്നു. പക്ഷെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനൊരു സംഭവം കേട്ടിട്ട് പോലുമില്ല. ഞങ്ങളെല്ലാം ഒന്നിച്ചു പോകുന്ന, അയൽക്കാരടുത്ത് സംസാരിക്കുന്നു, പക്ഷെ അങ്ങനെ ഒരു ഇത് നമുക്ക് നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ കൈ പിടിക്കുന്നു, വർത്താനം പറഞ്ഞു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ അടുത്ത് സംഭവം നടന്ന ഒരു സംഭവം പറയാണ്. ഇപ്പൊ ഒരു കുട്ടിയെ ഉമ്മ വെച്ചപ്പോ അതിന്റെ കഴുത്തിന്റെ ഭാഗം അത് കടിച്ചെടുത്തിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു സംഭവം കണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ജസ്റ്റ് അപ്പം മനുഷ്യ ആ പിള്ളേരിൽ ഉണ്ടാകുന്ന ആ സെക്സിനെ കുറിച്ച് അവര് തരിച്ചു വെച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകൾ എന്താണ്? ഒരു ചുംബനത്തിൽ പോലും ഒരു കൊലപാതകത്തിന്റെ സൂചന കാത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പൊ അത്രയ്ക്ക് വിരൂപമായി ഈ നമ്മുടെ ഈ ലൈഫ് ഈ ഉപയോഗിച്ച് ആൾക്കാർ പല രീതിയിൽ പല ഘട്ടങ്ങളായിട്ട് കൊച്ചുങ്ങളിലേക്ക് അത് പകർത്തി കൊടുക്കുകയാണ്. മനസ്സിലായോ? അതൊരു മൊബൈലിലായാലും രാത്രി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 16 വയസ്സുള്ള ഒരു കൊച്ചായാലും ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയായാലും, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, നമ്മളൊരു 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് മൊബൈലിന്റെ ആവശ്യം വരുന്നില്ല. 8 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മൊബൈലിന്റെ ആവശ്യമില്ല. രാത്രി ആ കുട്ടിക്ക് എന്തിനു മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കുന്നു? അതിനകത്ത് പല ചാനലുകൾ കയറി വരാറുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഇവര് കൂട്ടുകാരുമായിട്ട് ഇതിങ്ങനെ ചർച്ച ചെയ്യും. ഇന്നിപ്പോ സ്കൂളിൽ പഠിക്കാൻ വന്ന ഒരു കുട്ടിയെ നോക്കുന്ന വേറെ ദൃഷ്ടിയോടാ. മനസ്സിലായോ? അവര് അവിടെ ആ ശരീര ഭാഗങ്ങൾ എങ്ങനെയാണ് ഏതാന്ന് ഒരു കുട്ടി ശ്രദ്ധിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ രക്ഷാകർത്താക്കളെ വിചാരിച്ച് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു ക്ലാസ് നമുക്ക് രക്ഷാകർത്താവായി നമുക്ക് തന്നെ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചുറ്റുപാട് എന്ത് നടക്കുന്നു, ഇവിടെ നമ്മുടെ ചുറ്റുപാട് എന്ത് നടക്കുന്നു, വേറെ ദൂരത്ത് എന്ത് നടക്കുന്നു, ഇതെല്ലാം നമ്മളൊരു ഹൗസ് വൈഫായ ഒരു സ്ത്രീ അറിഞ്ഞിരിക്കണം. നമുക്ക് നമ്മുടെ കുട്ടിയെ കുറിച്ച് ഒരു ധാരണ വേണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി അത് ചെയ്യത്തില്ല എന്ന് നമ്മൾ അങ്കോർത്തത്തോടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ മകളായാലും ചെയ്യത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഒരു ക്ലാസ്, പെണ്ണായാലും ആണായാലും സ്ത്രീയും പുരുഷനായിട്ടുള്ള സമ്പർക്കത്തെ കുറിച്ചും അവരിലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചും നമുക്കുണ്ടാകുന്ന നാണക്കേട്, അഭിമാനക്കേട്, അത് ഇമേജ്, നമ്മുടെ നമുക്കുണ്ടാകുന്ന മാനക്കേടുകള്, നമുക്ക് ആ ലൈഫിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങള്, ഇതിൽ വരുന്ന ഭവിഷ്യത്തുകള്, ഇതെല്ലാം നമ്മളൊരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിക്കത് ഓരോ വഴി സഞ്ചരിക്കുമ്പോഴും ഒരു കുട്ടിയായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരൊരിക്കലും ഒരു ചതിയിൽ പെടുത്തില്ല, ഡ്രഗ്സ് ഉപയോഗിക്കില്ല, അവർ നല്ല കുട്ടികളായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്.
2: ഹലോ,
1: അപ്പൊ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്, ഇനിയെങ്കിലും നമ്മൾ രക്ഷകർത്താക്കൾ കുട്ടികളെ വളരെ കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മൾ സ്നേഹം കൊടുക്കേണ്ട സമയത്ത് അവർക്ക് സ്നേഹം കൊടുക്കണം, ശാസന കൊടുക്കേണ്ട സമയത്ത് ശാസന കൊടുത്തിരിക്കണം. പക്ഷെ സ്നേഹം കൊണ്ടെല്ലാം നമുക്ക് കീഴടക്കാം നമ്മൾ ഒരിക്കലും ചിന്തിക്കല്ലേ. പക്ഷെ സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുത്താൽ നമുക്കത് കിട്ടും തീർച്ചയായിട്ടും. പക്ഷെ അവരെ ശാസിക്കേണ്ട അടുത്ത് ശാസിക്കണം, അവർക്ക് കൊടുക്കേണ്ട ക്ലാസ്സുകള്, ലൈഫിനെ കുറിച്ച്. ഒരു സ്ത്രീ ഒരു കുട്ടി വിവാഹം കഴിച്ചു പോയാൽ ആ വീട്ടിൽ പല വീട്ടുകളിൽ ചെന്ന് താമസിക്കേണ്ട, അതിനൊരു അതിനെക്കുറിച്ച് ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതാണ് ജീവിതം, ഇതാണ് കാലഘട്ടം, നന്മയും തിന്മയും എല്ലാം അതിനകത്തുണ്ട്. ഇതിനെയെല്ലാം നമുക്ക് അതിജീവിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹത്തായാലും ലോകത്തായാലും നമുക്ക് നിലനിൽപ്പുള്ളു. നമ്മുടെ ഇമേജ് എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം, നമ്മൾ തെറ്റായ വഴികളിൽ പോകരുത്. നമ്മൾ എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോഴും അത് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം. മോശമായ ഫ്രണ്ട്ഷിപ്പ് വന്നാൽ നമ്മൾ അതിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. നമ്മുടെ മനസ്സിനെ പിടിച്ചുനിർത്തണം, ധൈര്യം കൊടുക്കണം കുട്ടികൾക്ക്. അതായത് 5 വയസ്സാകുമ്പോഴത്തേക്ക് ആത്മധൈര്യം അവനിലേക്ക് പകർത്തി കൊടുക്കണം. തീർച്ചയായിട്ടും ആ കുട്ടി ഒരിക്കലും നശിക്കത്തില്ല. അവൻ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനും ഏറ്റവും നല്ല ആരെ സമൂഹത്തെയും ബഹുമാനിക്കും, വാർദ്ധക്യം ചെന്നവരെ ബഹുമാനിക്കും. ഇതെല്ലാം നമുക്ക് ഈ കുട്ടികൾ വേണ്ടുന്ന എല്ലാം നമ്മുടെ രക്ഷാർത്താവിന് തന്നെ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞുള്ള സ്കൂളുകൾ, അധ്യാപകർ, അതുകൊണ്ട് എല്ലാ രക്ഷകർത്താക്കളും ഇനിയെങ്കിലും നമ്മളെ കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം. കുട്ടികൾക്ക് അമിതമായി ഈ 10th standard പ്ലസ് വൺ വരെ ഒരു കുട്ടിക്കും അമിതമായി ഫോൺ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതിനെ ശ്രദ്ധിച്ച് അവരെ കളിക്കാൻ വിടുക. നമ്മുടെ അടുത്തുള്ള അവരെ വീട്ടിൽ കളിച്ചോട്ടെ. ഇപ്പൊ എല്ലാം കളികളെല്ലാം ഒതുങ്ങി, കൊച്ചുങ്ങളെല്ലാം ഫോണിനകത്ത് ഒതുങ്ങിക്കൂടുകയാണ് സോഷ്യൽ മീഡിയത്തിൽ. അവർക്ക് തന്നെ ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയത്തിൽ തന്നെ പിള്ളേർ കയറി അവർക്ക് തന്നെ എന്ത് കയറുള്ള ധൈര്യങ്ങളായി കഴിഞ്ഞു. സോഷ്യൽ മീഡിയ എല്ലാം കണ്ട്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച്, അങ്ങനെ ഓരോ സിറ്റുവേഷനിലും കൊച്ചുങ്ങൾ വളരെ മോശമായ കാലഘട്ടത്തിലേക്ക് പോയി. രക്ഷകർത്താക്കളും പോലും അറിയാതെ എത്രയോ കുട്ടികൾ എത്രയോ ചതിയിൽപ്പെട്ടിട്ട് രഹസ്യമായി 5 പേരൊക്കെ ഒന്നിച്ചു പോയി പുഴയെ ചാടി മരിക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ
0: നടന്നു. നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ നോക്കുക എന്നതാണ് നമ്മൾ ഈ പറഞ്ഞു
1: വരുന്നത് അല്ലേ. ഉത്തരവാദിത്തം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം നമ്മുടെ കൈകളിലാണ്, സമൂഹത്തിനോ സ്കൂളിലെ ടീച്ചേഴ്സിനോ ഒന്നുമല്ല. പിന്നെ പകുതി ടീച്ചേഴ്സ് സ്കൂളിൽ പോകുമ്പോ അവര് അത് ചെയ്തോളും. പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടിയെ ഉത്തരവാദിത്തമായിട്ട് തന്നെ വളർത്തണം. അവർക്ക് എല്ലാത്തിനെയും കുറിച്ച് ക്ലാസ് കൊടുത്തിരിക്കണം. അത് രക്ഷകർത്താവിന് തീർച്ചയായിട്ടും സാധിക്കും. നമ്മള് വേസ്റ്റാക്കി കളയുന്ന സമയങ്ങൾ നമ്മുടെ കുട്ടികളുമായിട്ട് ഒന്നിക്കുക, അവരെ നമ്മൾ അടുത്ത് പിടിച്ചിരുത്തുക. എന്നിട്ട് വരുന്ന ഭവിഷ്യത്തുകളെ, ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, മയക്ക് മരുന്ന്, കഞ്ചാവ്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് സംഭവിക്കുമ്പോൾ നമ്മൾ എന്തായിത്തീരും, പിന്നെ നമ്മൾ ജയിലുകളിലേക്ക് പോയി കിടക്കേണ്ടി വരും, അങ്ങനെയുള്ള ഓരോ ഡീറ്റെയിലുകളും പരസ്പരം നമ്മൾ പങ്കുവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കുടുംബവും രക്ഷപ്പെടുകയും ചെയ്യും. നല്ലൊരു തലമുറ വളർത്തെടുക്കട്ടെ ദൈവം. ഇനിയുള്ള എല്ലാ തലമുറയ്ക്കും ഡ്രഗ്സ്, മയക്കുമരുന്ന്, കഞ്ചാവ് ഇങ്ങനെയുള്ള എല്ലാ ഇതിൽ നിന്നും കുട്ടികളെ ഒഴിവാക്കി നല്ല കുട്ടികളായിട്ട് നമ്മുടെ സമൂഹത്തിനും ലോകത്തിനും ഒക്കെ ഉപകരിക്കുന്ന നല്ല കുട്ടികളാകട്ടെ. എല്ലാ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കുക, കുട്ടികളെ വളരെ സൂക്ഷ്മതയോടെ വളർത്തുക. അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ മെനയാട്ട് മാറും, നമ്മൾ തന്നെ ചതിക്കപ്പെടുമെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക.
0: ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കളർ തന്നെയായിരുന്നു, വിളിച്ചതിൽ വളരെയധികം സന്തോഷം.
1: ഞാൻ ഒരു പാട്ടും കൂടെ പാടി നിർത്താണ്.
3: മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു.

0: ഹലോ
1: കേശി
0: മക്കളെ, ഗോഡ് ബ്ലസ് യു ഫാമിലി. റേഡിയോയിലുള്ള എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു ഫാമിലി. എല്ലാവരും നല്ല രാത്രി കേട്ടെ. സന്തോഷമായിട്ട് തലമുറയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ.
2: നല്ലൊരു കളർ തന്നെയായിരുന്നു വിളിച്ചിട്ടുണ്ട്.
3: ഐശ്വര്യ, പിന്നെ നമുക്ക് വേറൊരാളൊരു കാര്യം പറയുന്നുണ്ട്,
2: പറഞ്ഞോളൂ.
3: അത് ആരെന്ന് കേട്ടിട്ട് ഐശ്വര്യ പറയൂ.
4: ഹലോ, ഞാൻ രണ്ടു വട്ടം നിങ്ങളോട് തിരശ്ശീലയിൽ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ആദ്യം സാഗർ ഇലിയാസ് ജാക്കിയായി 20th century.
5: എന്താ കാര്യം? നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്.
4: പിന്നീട് സ്റ്റീഫൻ നെടുമ്പള്ളിയായി ലൂസിഫർ.
6: നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്.
4: എന്നാൽ ഇപ്പോൾ ഞാൻ മോഹൻലാൽ എന്ന വ്യക്തിയായി നിങ്ങളോട് നേരിട്ട് പറയുകയാണ്, Narcotics is a dirty business. ലഹരി ഉപയോഗിക്കുന്നവരോട് സ്നേഹപൂർവ്വം പറയുകയാണ്, പ്ലീസ് നിർത്തിക്കൊള്ളൂ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി. ഈ വിഷം വിൽക്കാൻ കൂട്ടു നിൽക്കുന്നവരെ നിങ്ങളോടാണ്, ഡോണ്ട് ഡു ഇറ്റ്, ബെറ്റർ സ്റ്റോപ്പ് നൗ. കേരള പോലീസ് നിങ്ങളുടെ പിന്നാലെ ഉണ്ട്.
3: അപ്പോൾ ഐശ്വര്യേ,
2: പറഞ്ഞു
3: ലാലേട്ടൻ വരെ പറഞ്ഞു കേട്ടോ.
2: ലാലേട്ടൻ പറഞ്ഞ എല്ലാരും കേക്കത്തില്ലേ? അപ്പൊ നിർത്തിക്കണം, നമ്മളത് ചെയ്യില്ല അല്ലേ. വിളിക്കത്തുമില്ല, മേടിച്ചു ഉപയോഗിക്കത്തുമില്ല. അപ്പോ എന്താണ് ചേട്ടാ, നമ്മൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലഹരിയെ കുറിച്ചിട്ട് ഈ ഒരു ഒറ്റ എന്താണ് 2 മണിക്കൂർ കൊണ്ട് സംസാരിച്ചാൽ തീരില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു അംശം പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ ഒരു അംശം പോലും പറഞ്ഞിട്ടില്ല ചേട്ടാ. ലഹരിയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു കടൽ പോലെ
3: സംസാരിക്കാനുള്ള സാവകാശം തരാതെ ചേച്ചി.
2: അതല്ല, നമുക്ക് ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം ലഹരി ഉപയോഗത്തെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇന്നും നാളെ കൂടെ ഒന്ന്
3: പറയേണ്ടത്.
2: അപ്പൊ നാളെ കൂടെ നമുക്ക് ഇതിന്റെ ടോപ്പിക് എടുക്കേണ്ടി വരും. അപ്പൊ എന്നാലും നമുക്ക് തീരത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിമാരകമായിട്ട് അത്രയും നമ്മളുടെ ലൈഫിനെ തന്നെ ഒരുപാട് ബാധിക്കുക. നമുക്ക് പിന്നീട് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് അവർക്ക് സ്വയം നാശം വരുത്താൻ വേണ്ടിയിട്ട് തന്നെ, അതുകൂടാതെ തന്നെ ഇത് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബന്ധങ്ങൾ പോലും നോക്കാതെ, അച്ഛനാണോ അമ്മയാണോ സഹോദരിയാണോ സഹോദരനാണോ എന്ന് നോക്കാതെ നമ്മൾ അത്രയും മാരകമായിട്ട് എന്തിനു പറയുന്നു കൊല്ലാൻ വരെ തയ്യാറാകാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റിന് നമുക്ക് പിന്നീട് ഉണ്ടാകും. നമുക്ക് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള കാര്യം, നമുക്കൊരു കൊലപാതകിയായാലും ആസ് എ ഹ്യൂമൻ എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്കൊരു പശ്ചാത്താപം ഉണ്ടാകാറുണ്ട് അതിനോട്, അല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു മയക്കുമരുന്നുകൾ ഡ്രഗ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പോരായ്മകളെ നമുക്ക് ഏതെങ്കിലും ഒരു കോണിലെത്തുന്ന സമയത്ത്, കാര്യം നമുക്ക് സ്വബോധം ഉണ്ടെങ്കിൽ, അങ്ങനെ പറയാം, സ്വബോധം വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അന്ന് നിങ്ങൾക്ക് മാനസികമായിട്ടും നിങ്ങൾ തളർന്നിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ശാരീരികമായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമുക്ക് വീണ്ടും കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയത് അല്ലേ?
3: ഓക്കെ.
7: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
8: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
9: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
10: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
10: എന്താ സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
11: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
12: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
13: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
1: ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
2: യെസ് അഗെയിൻ ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ.
3: ഓക്കെ, ഞാൻ കൂടെ ഉള്ളത് ആർജി നിതിനാണ്. എന്റെ പേര് എന്താ പറയാത്തത്?
2: എന്റെ പേര് പറയണത്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ഈ ഒരു ലഹരിയുടെ സംഭവം പറഞ്ഞു പറഞ്ഞ അതിലേക്ക് ഇങ്ങനെ ലയിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ എപ്പോഴും കണ്ടുവരുന്നത് അല്ലെങ്കിൽ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നിടം വരെ ഇതൊക്കെ ചെയ്യുന്നത് അതിലേക്കൊക്കെ ഇടപെടാതിരിക്കുക എന്നത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഒരു സമൂഹത്തിൽ ആരുമില്ലാതെ കൂട്ടായിട്ട് ജീവിക്കുന്ന ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരുമില്ലാതെ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാട് എന്താണ് നല്ലതല്ലെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്ക് ഉറപ്പായിട്ടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പലപ്പോഴും സദാചാര ഗുണ്ടകൾ എന്നൊക്കെ പറയാറുണ്ട്. അത്രയും സദാചാര ഗുണ്ടായുസം അല്ല ഞാൻ പറയാം. നമ്മൾക്ക് ചുറ്റിനും ഇതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമൂലം ഒരുപാട് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവരെ അതിൽ നിന്നും രക്ഷിക്കാനായിട്ട്, ഇൻ കേസ് അവരതിൽ അടിമപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ ഒറ്റപ്പെട്ട് നിർത്താൻ കഴിയത്തില്ല അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും, യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, യോ ഞാനിത് ചെയ്തു പോയിട്ടുണ്ടല്ലോ. പലർക്കും പറ്റുന്നതാണ് ഇത് നിർത്തണം നിർത്തണം എന്നുണ്ടായിരിക്കും. പക്ഷേ നിർത്താൻ പറ്റുന്നില്ല. നമ്മുടെ ശരീരം
3: ഈ സീറ്റ് വലിക്കുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു വലിയൊരു കിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരിങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിക്കുന്നു.
2: അതാണ് നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ എപ്പോഴും ഉള്ളൊരു വ്യക്തി പെട്ടെന്ന് നമുക്ക് ഇല്ലാതായി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്, അത് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് കാണും. ആ ശീലമായ കാര്യം പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ നമുക്ക് ശരീരത്തോ അല്ലെങ്കിൽ മനസ്സിനോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഉണ്ടാവും. വലിയ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിർത്താം. പലപ്പോഴും നിർത്തണം എന്ന് വിചാരിച്ചിരുന്നിട്ട് നിർത്താൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്.
3: ഈ പാൻ മസാല എന്ന സംഭവത്തിനകത്ത് കുപ്പിച്ചിന്റെ ചീളുണ്ട്. ഇത് നമ്മുടെ മുറിവ് ഇങ്ങനെ വായിക്കാത്ത വായെന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പൊ ഇവിടെ ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ മുറിവുണ്ടായിട്ട് ഈ മുറിവിനകത്തോടാണ്
2: പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണ്. കാര്യം പെട്ടെന്ന് ഇതിൽ അഡിക്റ്റാക്കണം. കാര്യം രണ്ടു വട്ടം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുപ്പിച്ചില്ല ചീലുള്ളത് കൊണ്ട് തന്നെ വായു വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ആ തൊലി അവിടെ മുറിയും. പിന്നെ അപ്പം പിന്നെയും നമുക്ക് ഡീപ്പായിട്ട് നമ്മുടെ നെർവിലേക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഇത് വന്ന് നമ്മുടെ സെറിബ്രം മറ്റു എല്ലാ തലച്ചോറുകളിലേക്ക് ഇതിന്റെ ആ ഒരു എന്താണ് സിഗ്നൽ, ഇത് വേണം വേണം വേണം എന്നുള്ളതിന്റെ
3: ടെൻഡൻസി
2: ഉണ്ടാകും. കാര്യം ഇത് അത്രയും പെട്ടെന്ന് ഡീപ്പായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇറങ്ങുകയാണ്. ഒരു നമുക്ക് കോട്ടിംഗ് ഉള്ളത് എന്തിനാണ്? നമ്മളെ കവചം പോലെ വെച്ചിരിക്കുന്ന സംഭവം നശിപ്പിക്കുക. ആ നശിപ്പിച്ചു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന്, അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. അത് പക്ഷെ നമ്മളിതൊക്കെ അറിയാമെങ്കിൽ കൂടി യൂസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും
3: ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പോ തലവേദന വരുമ്പോൾ വിക്സ് തേക്കുന്നു, അതിന്റെ എന്താ സംഭവം അറിയോ? ഇപ്പം ഈ വിക്സിനകത്ത് തന്നെ ഒരു വേദന ഉണ്ട്, തേക്കുമ്പോ ഒരു പൊള്ളലില്ലേ? സംഭവം അറിയില്ലേ, അത് നമ്മുടെ ബ്രെയിനെ നമ്മൾ കബളിപ്പിക്കുക. ശരിക്കും നമുക്ക് ചെറിയൊരു തലവേദനയായിരിക്കും ഉള്ളത്. അപ്പൊ നമ്മൾ ഈ വിക്സ് അങ്ങോട്ട് തേക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു പൊള്ളലും എല്ലാം അവിടെ വരുമ്പോഴത്തേക്കിന് ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി മറ്റേ ആ വേദന അങ്ങ് പോകും, തലവേദന അങ്ങ് ഇഗ്നോർ ചെയ്യും. അപ്പൊ അതിൽ വലിയൊരു വേദനയാണ് ഈ വരുന്നത്. സെയിം ഒരു പ്രോസസ് ആണ് ഇതിൽ നടക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു പാൻ മസാല എടുത്ത് വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ഒരു വേദന കാരണം നമ്മൾ മറ്റേനെ അങ്ങ് ഇഗ്നോർ ചെയ്യും. സംഭവം മനസ്സിലായില്ലേ? സംഭവം അതാണ് അവിടെ നടക്കുന്നത്.
2: ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മാറ്റണം തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മടിക്കണ്ട. ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ഈ ഒരു എടുത്ത് ഹെൽപ്പ് ലൈൻ നമ്പർ ആയാലും ശരി, ഇതിനൊക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ പോലീസ് വകുപ്പ് ആയിക്കോട്ടെ, ഇതിനായിട്ട് ഡ്രഗ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ കൗൺസിലിംഗ്, എല്ലാവരും നമ്മൾക്കൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് നിർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്തു പോയി. ഓക്കെ, തെറ്റുപറ്റാത്തവരായിട്ട് ആരും ഇല്ല. അതുകൊണ്ട് തന്നെ കാരണം നമുക്കത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താൻ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തെല്ലാം ഓപ്ഷൻസ് ആണ് നമ്മൾക്ക്.
3: ഇപ്പൊ കേരള സർക്കാർ പുതിയൊരു പദ്ധതി കൊണ്ടുവന്നു, കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന കണ്ടാല് അല്ലെങ്കിൽ ആരെങ്കിലും വിൽക്കുന്ന കണ്ടാല് നിങ്ങൾക്ക് വേണേ വിളിച്ച് പറയാം. അവരുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ആ നമ്പർ വേണേ ഞാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. 9995966666 ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം.
2: പിന്നെ
3: 9995966666 ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. പിന്നെ വിളിച്ചറിയിക്കാനായിട്ട് 9497979794 മറ്റൊരു നമ്പറും കൂടെ ഉണ്ട്, 9497927779. പിന്നെ ഈ വിവരങ്ങൾ നൽകുന്നവരുടെ
2: എപ്പോഴും ഇതിനെതിരെയൊക്കെ നമുക്ക് വിരൽ ചൂട്ടി സംസാരിക്കുക അല്ലെങ്കിൽ ശബ്ദം ഉയർത്താൻ എല്ലാവർക്കും പേടി വരുന്ന എന്താണെന്നറിയോ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വലിയ
3: ഇതുകൊണ്ടായിരിക്കും.
2: അപ്പോ അവരോടുള്ള ഒരു ഭയം, അതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നല്ലേ.
3: അതെ.
2: അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു നമ്പർ വളരെയധികം സേഫാണ്. ആരാണ് വിളിച്ചതെന്നൊന്നും അറിയത്തില്ല കേട്ടോ, നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നതുമില്ല. അപ്പോൾ ഈ ഒരു നമ്മുടെ സർക്കാരുമായിട്ട് നമുക്ക് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. നമ്മൾക്ക് ഇപ്പോൾ ഒരു ഫോൺ എടുത്ത് നമ്മളുടെ കൺമുന്നിൽ കാണുന്ന ഒരു അതിക്രമം വിളിച്ച് പറയുമ്പോൾ ഒരുപാട്
3: ഇതായിരിക്കണം നമ്മൾ പാസ് ചെയ്യുന്നത്, ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം പാസ് ചെയ്യുന്നത്, അല്ലാതെ
2: വ്യക്തിവൈരാഗ്യത്തിന് പുറത്ത് ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ വ്യക്തിവൈരാഗ്യത്തിന് പുറത്തല്ല, നമ്മളിത് നമ്മുടെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം, നമ്മുടെ ഒരു ചെറിയൊരു വിരളെ അനക്കി നമ്മൾ ആ ഒരു ഫോണൊന്നും വിളിച്ച് നമ്മളുടെ കൺമുന്നിൽ കണ്ട കാര്യം വളരെ സത്യസന്ധമായിട്ട് പറയുമ്പോൾ എന്തോരം കുടുംബങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ശബ്ദം ഉയർത്തുമ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിന് ഒരു കോണെങ്കിലും ഒന്ന് ഇളകി പോകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ അതിക്രമങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഒട്ടും വിഷമിക്കാതെ തന്നെ വിളിച്ച് നമ്മുടെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട തൂഫാനിലേക്ക് വിളിച്ചിട്ട് ഇത് പറയേണ്ടതാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ മടിക്കാതെ തന്നെ നിങ്ങൾ കൗൺസിലിങ്ങിൽ അറ്റൻഡ് ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ ഒട്ടും മടിക്കേണ്ട, എല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ കുറ്റബോധം ഉണ്ടോ അല്ലെങ്കിൽ നിർത്താൻ പറ്റുന്നില്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൈകോർത്തുകൊണ്ട് ഈ ഒരു ലഹരിയോട് ബൈ ബൈ പറയാം.
3: എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ വാങ്ങിക്കുന്ന പാൻ മസാല അല്ലെങ്കിൽ സിഗരറ്റ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്.
2: ആണോ?
3: ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ഇൻകേസ് നിങ്ങൾക്ക് നിർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അതിനകത്ത് ആ നമ്പറിൽ കോൾ ചെയ്താൽ മതി.
2: അതല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തോരം
3: നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നെറ്റ് നോക്കുന്നു,
2: അതെ അല്ലേ, ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൗൺസിലിംഗ് നമ്പേഴ്സ് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മളുടെ പോലീസിനെ സമീപിക്കാവുന്നതാണ്. നമ്മൾക്ക് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ലല്ലോ പോലീസിനെ നമ്മൾ സമീപിക്കണം. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഞാനിത് എനിക്കൊന്ന് നിർത്തണം എന്നൊക്കെ പറയാം, അല്ലെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ശിക്ഷയല്ല, മറിച്ച് നിങ്ങൾക്കൊപ്പം കൈതാങ്ങായിട്ട് കൂടെ ആയിരിക്കും നമ്മുടെ പോലീസുകൾ, എല്ലാ പോലീസുകളും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഈ ഒരു ലഹരിയോട് ബൈ പറയാം അല്ലേ.
3: അപ്പോൾ ഇനി നിങ്ങൾ ഈ ലഹരി ഉപയോഗിക്കാൻ പോകുമ്പോൾ ആ ലഹരിയുടെ കവറിന്റെ ഉള്ളിൽ ആ ഫോട്ടോ ഉണ്ടല്ലോ ഫ്രണ്ടിലത്തെ, അത് നോക്കിയിട്ട് നിങ്ങളുടെ മുഖം ആ ഒരു രീതിയിൽ വരുന്ന ആലോചിച്ച് നോക്കിക്കൊണ്ട്
2: അതെ
3: നിങ്ങൾ ഇനി വലിക്കാൻ തുടങ്ങും.
2: അതെ,
3: അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും.
2: അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലുകളിലുണ്ട്, അപ്പൊ ആ ഒരു ഹോസ്പിറ്റലുകളിൽ പോയി നോക്കിയാൽ അറിയാം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്.
3: അതാണ് ഞാൻ
2: പറഞ്ഞത്, എടുത്തു പറയാതിരുന്നതാണ്, ഞാൻ ആ പേരെടുത്ത് പറയാതിരുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ക്യാൻസറുകൾ വന്നിട്ടുള്ള ഒരുപാട് ആളുകളെ കണ്ടു നോക്കിയാൽ മാത്രം അവർക്ക് ഒരു റിയലൈസേഷൻ വളരെയധികം വൈകിപ്പോയവരാണ്. അവരുടെ ഇപ്പൊ ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോകും അല്ലേ. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ഒന്ന് പോയി സംസാരിക്കുക. അതല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ലഹരി യൂസ് ചെയ്യാൻ എന്താ തോന്നുന്ന സമയത്ത് ഈ ലോകത്ത് എന്തോരം കാര്യങ്ങളാണ് നമ്മളുടെ ഒരു മൈൻഡിനെ എന്താണ് ഡൈവേർട്ട് ചെയ്ത്
3: വിടാനായിട്ട്. ട്രിപ്പ്
2: അതാണ്
3: ഞാൻ പാട്ട്
2: കാണാനായിട്ട് എന്തോരം കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ഈ പൈസകൾ കൂട്ടി വെച്ച്
3: ഫാമിലിയായിട്ട് ട്രിപ്പ് പോവുകയോ അല്ലെങ്കിൽ എല്ലാരോടെ ചേർന്ന് ഫുഡ് കഴിക്കുകയോ
2: ഉറപ്പായിട്ട് നിങ്ങളെങ്കിലും ഒരു മന്തി മേടിച്ച് കഴിക്കൂ അല്ലെങ്കിൽ.
3: ഓക്കെ, ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാണ്.
2: അപ്പൊ വീണ്ടും തുടർന്ന് നമുക്കെല്ലാം നാളെയും നല്ലൊരു വിഷയമായിട്ട് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം കൂടെ തന്നെ ഉണ്ടായിരുന്ന ആരാണ് നിങ്ങളുടെ സ്വന്തം ആർ ജെ നിതിനുണ്ണിയും നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യമാണ്. അപ്പോൾ പറഞ്ഞതൊന്നും ആരും മറക്കണ്ട. ഇന്ന് നിങ്ങൾ ചുണ്ടത്ത് ഒരു എന്താണ് സിഗരറ്റ് എടുത്ത് വെക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് അവർ ദേഹത്തെ വേദനയൊക്കെ മാറ്റാനായിട്ട് കള്ളു കുടിക്കാൻ പോകുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പോകുമ്പോഴോ ഈ ഒരു വാക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാത ഓർക്കുക കേട്ടോ. അപ്പോൾ മൈൻഡിലൊന്ന് ചീത്ത വിളിക്കാനായാലും നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ രണ്ടുപേര് രാവിലെ തൊട്ട് വന്ന് ഇന്ന് പറയുകയല്ല, അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് മൈൻഡിലെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തമാശയായിട്ട് പറഞ്ഞെങ്കിൽ കൂടി ഇത് വളരെയധികം സീരിയസ്
3: ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
2: അപ്പോൾ നിങ്ങളുടേതാണ് ലൈഫ്, അത് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതുകൂടാതെ തന്നെ സമൂഹവും തീരുമാനിക്കും കേട്ടോ. അപ്പൊ ഇതെല്ലാം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര
3: ആയാലും
2: ചേട്ടാ, ഇതെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് ഉറപ്പായിട്ട് അത് പിടിക്കപ്പെടും. ആ ഒരു ചിന്തയും നിങ്ങളെയൊക്കെ മനസ്സില് യൂസ് ചെയ്യുന്നവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ പല നാൾ കള്ളം ഒരു നാൾ പിടിയില്ലെന്നാണ് ഉറപ്പായിട്ടും അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുന്ന കള്ളത്തരം പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വേഗം തന്നെ നിർത്തിക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് യൂസ് ചെയ്യുന്നവരായാലും ഓക്കെ, നമുക്ക് സമയം ഒരുപാട് അതിക്രമിച്ചു. വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ,
3: ആസ്വദിക്കൂ,
2: ആഘോഷിക്കൂ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
5: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

0: ആടിമാസവും വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Stay tuned, stay happy with the Radio 91.2.

എന്താണ് എബോള? അതിമാരകവും ഉയർന്ന മരണനിരക്കുമുള്ള പകർച്ചവ്യാധികളാണ് എബോള. ഇതൊരു വൈറസ് രോഗമാണ്. എബോള വൈറസ് രോഗം, എബോള ഹെമറാജിക് ഫീവർ എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. മനുഷ്യരിലും കുരങ്ങു വർഗങ്ങളിൽപ്പെട്ട ജീവികളിലും കാണപ്പെടുന്ന ഒരു മൃഗജന്യ വൈറൽ രോഗമാണിത്. ആറിനം എബോള വൈറസുകളിൽ നാലെണ്ണമാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. എബോള വൈറസ് ജീനസിലെ ആറിൽ നാല് വൈറസുകളാണ് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത്. ബണ്ടി ബ്യൂറോ എബോള വൈറസ്, സുഡാൻ എബോള വൈറസ്, തായ് ഫോറസ്റ്റ് എബോള വൈറസ്, സയർ എബോള വൈറസ് എന്നിവയാണവ. എബോള വൈറസ് ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസുകളിൽ ഏറ്റവും അപകടകാരിയും കൂടുതൽ രോഗവ്യാപനത്തിന് കാരണമാകുന്നതും സയർ വകഭേദമാണ്. വന്യജീവികളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന എബോള വൈറസ് പിന്നീട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അതിവേഗം വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആഫ്രിക്കൻ ഉഷ്ണമേഖലാ വനങ്ങളിലെ വലിയ പഴംതീനി വവ്വാലുകളാണ് ഈ വൈറസിന്റെ സ്രോതസ്സുകളായി ഗവേഷകർ കണക്കാക്കുന്നത്. ഇവയിൽ നിന്നും ചിമ്പാൻസി, ഗൊറില്ല, കാട്ടുമാൻ തുടങ്ങിയ വനമൃഗങ്ങളിലേക്ക് രോഗം പകരുന്നു. ഇവ രോഗവാഹകരായി മനുഷ്യരിലേക്ക് രോഗം വ്യാപിക്കാൻ ഇടയാക്കുന്നു. വൈറസ് വാഹകരായ വന്യമൃഗങ്ങളുടെ മാംസം, രക്തം, മറ്റ് ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെയാണ് രോഗം ആദ്യമായി മനുഷ്യരിലേക്ക് വ്യാപിച്ചതെന്നാണ് കണക്കാക്കുന്നത്. തുടർന്ന് വൈറസ് വാഹകരായ മനുഷ്യരുടെ രക്തം, ഉമിനീർ, ഛർദി, മലമൂത്ര വിസർജനം, ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെയുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് മറ്റുള്ള ആളുകളിലേക്ക് വ്യാപിക്കുന്നു. രോഗികൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, കിടക്കകൾ, ഇഞ്ചക്ഷൻ ചെയ്യാൻ ഉപയോഗിച്ച സൂചികൾ എന്നിവയിലൂടെയും നേരിട്ടല്ലാതെയും രോഗം ബാധിക്കാം. രോഗബാധിതയുണ്ടായി രണ്ടു ദിവസം മുതൽ മൂന്നാഴ്ചക്കുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. പനി, തൊണ്ടവേദന, പേശിവേദന, തലവേദന എന്നിവയാണ് സാധാരണമായി കാണപ്പെടുന്ന പ്രാരംഭ ലക്ഷണങ്ങൾ. തുടർന്ന് ഛർദി, വയറിളക്കം, ചൊറിച്ചിൽ, കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങൾ രഹിതമാക്കൽ എന്നിവ സംഭവിക്കുന്നു. ഈ ഘട്ടത്തിൽ ചിലർക്ക് ആന്തരികമായും ബാഹ്യമായും രക്തസ്രാവം വരെ ഉണ്ടാകാം. രോഗവ്യാപനത്തിന്റെ മരണനിരക്ക് 90% വരെയാണ്. വൈറസിന്റെ ഇനവും ചികിത്സ വൈകുന്നതും രോഗത്തിന്റെ ഗൗരവത്തെ നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. ലക്ഷണങ്ങൾ തുടങ്ങി 6 മുതൽ 16 ദിവസത്തിനുള്ളിലാണ് സാധാരണയായി മരണം സംഭവിക്കാറുള്ളത്. ശ്വാസകോശത്തിലൂടെയോ വായിലൂടെയോ അല്ല ഈ ഒരു വൈറസ് വ്യാപിക്കുന്നത്. രോഗബാധിതരുടെ ശരീരസ്രവങ്ങളുമായി നേരിട്ട് സമ്പർക്കം ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ ചർമ്മത്തിലെ ചെറിയ മുറിവുകളിലൂടെയോ കണ്ണുകളിലെയും വായകളിലെയും ശ്ലേഷ്മരസങ്ങളിലൂടെയും ഒക്കെയാണ് രോഗാണു അകത്ത് കടക്കുന്നത്. തുടർന്ന് ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ ആക്രമിക്കും. അതോടെ രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ പ്രതിരോധ സംവിധാനങ്ങളെ സജ്ജമാക്കുന്ന ഈ കോശങ്ങൾ നശിക്കുകയും ജനിതക ഘടനയിൽ മാറ്റം വരുത്തുകയും ചെയ്യും. ഇതോടെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനം തകരുന്നു. തുടർന്ന് രക്തത്തിലൂടെ അതിവേഗം പകരുന്ന വൈറസ് കരൾ, പ്ലീഹ, ലിംഫ് നോഡുകൾ എന്നിവയിൽ പടർന്ന് ഇരട്ടിക്കാൻ തുടങ്ങും. തുടർന്ന് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിലെ കോശങ്ങളെ ആക്രമിക്കുന്നതോടെ രക്തക്കുഴലുകളിൽ ചോർച്ചയുണ്ടായി രക്തം പുറത്തേക്ക് വരുന്നു. ഇതിനിടെ കരളിന്റെ പ്രവർത്തനം നശിക്കുന്നതിനാൽ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അതിനെ തടുക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കാൻ കരളിന് സാധിക്കാതെ വരുന്നു. ഇതോടെ ആന്തരാവയവങ്ങളെല്ലാം ഓരോന്നായി നശിക്കുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ രക്തസമ്മർദ്ദം കുറയും. അതോടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം പ്രവർത്തനരഹിതമായി രോഗിയുടെ മരണം സംഭവിക്കുന്നു. എബോള വൈറസിന്റെ ചരിത്രത്തെ കുറിച്ച് നമുക്കറിയാം ഒരു ബ്രേക്കിന് ശേഷം.

വീണ്ടും തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നമുക്ക് എബോള വൈറസിന്റെ ചരിത്രത്തെ കുറിച്ച് നോക്കിയാലോ. 1976 എബോള വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലായിരുന്നു. എബോള എന്ന പേരുള്ള ഒരു നദിയുടെ അടുത്തുള്ള പ്രദേശത്ത് നിന്നും തിരിച്ചറിഞ്ഞതിനാലാണ് ഈ വൈറസിന് എബോള വൈറസ് എന്ന് പേര് വന്നത്. ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മുതൽ സബ് സഹാറൻ ആഫ്രിക്കയിൽ ഈ വൈറസുകൾ ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. ഇതിൽ ഏറ്റവും വലുത് 2013-2016 കാലഘട്ടത്തിലെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ മേഖലയിൽ ഉണ്ടായതാണ്. 11,000 പേരാണ് അന്ന് എബോള ബാധിച്ച് മരണത്തിന്റെ കീഴടങ്ങിയത്. രോഗബാധിതരായ മനുഷ്യരിൽ നിന്നും മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള രക്തം പോലുള്ള ശവങ്ങളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ അല്ലെങ്കിൽ രോഗബാധിതമായ ശരീര ശ്രവങ്ങൾ കൊണ്ട് അടുത്തിടെ മലിനമായ വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയോ ഇവ പടരുന്നു. വായുവിലൂടെ ഈ രോഗം പടരുന്നതായി തെളിവുകളില്ല. പഴന്തീനി വവ്വാലുകൾ ആണ് ഈ വൈറസുകളുടെ സ്വാഭാവിക വാഹകർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവയെ ബാധിക്കാതെ തന്നെ വൈറസുകളെ പരത്താൻ ഇവയ്ക്ക് കഴിയും. മലേറിയ, കോളറ, ടൈഫോയിഡ് പനി, മെനിഞ്ചൈറ്റിസ്, മറ്റ് വൈറൽ ഹെമറാജിക് പനികൾ എന്നിവ ഉൾപ്പെടുന്ന മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളുമായി എബോളയുടെ ലക്ഷണങ്ങൾക്ക് സാമ്യമുണ്ട്. രക്തസാമ്പിളുകളിൽ വൈറൽ RNA, വൈറൽ ആന്റിബോഡികൾ അല്ലെങ്കിൽ വൈറസ് എന്നിവയുടെ സാന്നിധ്യം പരിശോധിച്ചാണ് രോഗം നിർണയിക്കുന്നത്. ഇതിനായി PCR, എലിസ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് എബോളയുടെ ചികിത്സയെ കുറിച്ച് അറിയാം. ആദ്യകാലത്ത് എബോളയെ പ്രതിരോധിക്കാൻ ചികിത്സകൾ ഒട്ടുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഫലപ്രദമായ വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എബോളയുടെ സയർ വകഭേദത്തിനെതിരെ നൽകുന്നത് എർവിബോ എന്ന വാക്സിനാണ്. രോഗികളുമായി സമ്പർക്കത്തിൽ വരുന്നവരിലേക്ക് രോഗം പടരാതിരിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ വാക്സിൻ ഉപയോഗിക്കുന്നത്. ഉയർന്ന രോഗസാധ്യതയുള്ളവർക്ക് ഷാബ്ഡൻ, മൗബിയോ എന്നീ വാക്സിനുകളും ലഭ്യമാണ്. മോണോക്ലോണൽ ആന്റിബോഡികൾ ഉപയോഗിച്ചുള്ള മരുന്നുകളും ഇന്ന് വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് ഈ മരുന്നുകൾ ഫലപ്രദമാകുന്നത്. 2019 എബോള വാക്സിന് US അംഗീകാരം നൽകിയിട്ടുണ്ട്. 2014-2016 ഗിനിയിൽ എബോള വ്യാപിച്ചപ്പോൾ ഈ വാക്സിൻ നൽകിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഫലപ്രദമാകുന്ന മരുന്നുകളോ വാക്സിനുകളോ ഇപ്പോൾ വ്യാപിക്കുന്ന ബുന്തി ഉപയോഗ വകഭേദത്തിന് ഇല്ല എന്നത് ആശങ്കയ്ക്ക് ഇടയാക്കാറുണ്ട്. എബോള ബാധിച്ച് ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ മൃതദേഹവും രോഗവ്യാപനം വർദ്ധിപ്പിക്കും. രോഗത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് രോഗാണുക്കൾ വലിയ തോതിൽ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ആയതിനാൽ മരണശേഷം ശരീരം മണ്ണിൽ കുഴിച്ചിട്ടാലും ശരീരകോശങ്ങൾ വിഘടിക്കാൻ തുടങ്ങുമ്പോൾ ഈ രോഗാണുക്കളും പുറത്തെത്തുന്നു. തണുപ്പും ഈർപ്പവും ഈ വൈറസിനെ ശക്തമായി നിലനിർത്താൻ സഹായിക്കുന്നു. ആയതിനാൽ മൃതദേഹവുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കവും രോഗവ്യാപനത്തിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ എബോള ബാധിച്ച് മരണപ്പെട്ടാൽ മരിച്ചവരുടെ മൃതദേഹങ്ങളെ അതീവ ഗുരുതരമായ ജൈവ സുരക്ഷാ ഭീഷണിയായി ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നു. രോഗബാധിതരുടെ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം ലഭിച്ചവരെയാണ് നിയോഗിക്കുന്നത്. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് മെഡിക്കൽ സേവനങ്ങളുടെ ഏകോപനം ആവശ്യമാണ്. ഇതിൽ വേഗത്തിലുള്ള രോഗനിർണയം, രോഗം ബാധിച്ചവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ കണ്ടെത്തൽ, ലാബ് പരിശോധനകൾ, രോഗബാധിതർക്കുള്ള പരിചരണം, മൃതദേഹങ്ങൾ ദഹിപ്പിക്കുകയോ അടക്കം ചെയ്യുകയോ ചെയ്തുകൊണ്ട് ശരിയായ രീതിയിൽ സംസ്കരിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. രോഗികളുമായി അടുത്തിടപെടുമ്പോഴും രോഗസാധ്യതയുള്ള വന്യജീവി മാംസങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശരിയായ സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കുകയും കൈകൾ കഴുകുകയും ചെയ്യുക. കൂടാതെ

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. കൊട്ടാരക്കരയിലെ ടിപ്പർ ലോറി അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള സർക്കാരിന്റെ ധനസഹായം കൊടിക്കുന്നിൽ സുരേഷ് എം പി, ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് എന്നിവർ ചേർന്ന് കൈമാറി. വീടുകൾ സന്ദർശിച്ചാണ് ഇരുവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ നൽകിയത്. അപകടത്തിൽ ജീവൻ നഷ്ടമായ KSRTC ജീവനക്കാരനും നെടുവത്തൂർ സ്വദേശിയുമായ അജയകുമാർ, കടലാവിള കാർവൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിപ്, ഒടുവട്ടൂർ സ്വദേശി ഹരിലാൽ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സമാശ്വാസ ധനസഹായം ലഭിച്ചത്. ടിപ്പർ ലോറികളുടെ പരിശോധന, സമയ നിയന്ത്രണം, ലോഡ് കയറ്റുന്ന പരിധി എന്നിവ കൂടുതൽ കർശനമായി നടപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സിവിൽ സ്റ്റേഷനിലെയും പരിസരത്തെയും ശുചിത്വം ഉറപ്പാക്കുന്നതിനും പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതലുമായി ശനിയാഴ്ച ഇന്ന് July 4 ശുചീകരണ യജ്ഞം ആരംഭിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. രാവിലെ 9 മുതൽ പരിസരവും ഓഫീസുകളും വൃത്തിയാകും. വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ശുചീകരിക്കുന്നതിനോടൊപ്പം പഴയ സാമഗ്രികൾ നീക്കം ചെയ്ത് പരിസരം പൂർണ്ണമായും വൃത്തിയാക്കും. ഓഫീസുകളിൽ നിന്ന് ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറും. സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങളും ശുചിത്വം പാലിക്കുന്നതിൽ പൂർണ്ണമായി സഹകരിക്കണമെന്നും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. അസാം കേരളയിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. +2 ആണ് യോഗ്യത. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി. July 15 വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്കായി 6238894094 എന്നീ കോൺടാക്ട് നമ്പറിലോ 9495999962 എന്നീ നമ്പറിലോ ബന്ധപ്പെടാം. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഹ്രസ്വകാല കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ വയർമാൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫിറ്റ്നസ് ട്രെയിനിംഗ് എന്നിവയാണ് കോഴ്സുകൾ. കൂടുതൽ ഡീറ്റെയിൽസിനായി 7736220294 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു നമ്പർ കൂടി പറയാം, 7907114230. പട്ടികവർഗ വികസന വകുപ്പ് 2025-26 SSLC+2 ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യ അവസരത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പേര്, മേൽവിലാസം, ജാതി, വിജയിച്ച കോഴ്സ്, രജിസ്റ്റർ നമ്പർ, ഓരോ വിഷയത്തിലും ലഭിച്ച ഗ്രേഡ്, പഠിച്ചിരുന്ന സ്ഥാപനത്തിന്റെ മേൽവിലാസം എന്നിവ രേഖപ്പെടുത്തി വിജയം നേടിയ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വിദ്യാർത്ഥിയുടെ പാസ്ബുക്കിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ എന്നിവ സഹിതം July 15 ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്കായി 04752235353 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഒന്നും കൂടി പറയാം, 04752235353. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ആടിമാസം വരവായി, റിയൽ ആടിമാസം.

0: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.

0: മൂന്നാമാധവ് രാവിലെ എങ്ങാണ്ടോട്ട് പോകുന്നല്ലോ?
1: നിനക്കെന്തോ വേണം? അവൾ എവിടെങ്കിലും പോട്ടെ.
0: എന്തോ ആയാലും അറിഞ്ഞിട്ട പേരാ മൂന്നാമാധവിന്ന്. അയ്യോ, മൂങ്ങാ വല്ലപ്പോഴെങ്കിലും ഒന്ന് മൂളുകയെങ്കിലും ചെയ്യും. ഇത് അതുമില്ല.
1: കറവക്കാരൻ ചങ്കരം പറയുന്ന കേട്ട് ആ വീട്ടിൽ ആര് ചെന്നാലും മൂങ്ങാ ഒരക്ഷരം മിണ്ടത്തുമില്ല, ചിരിക്കത്തുമില്ല.
0: എന്നാലും ഈ മൂങ്ങാടെ ഭർത്താവ് ദിവാകരൻ എങ്ങനെ മൂങ്ങയെ സഹിച്ചു പോന്നു?
1: കല്യാണം കഴിഞ്ഞ കാലത്ത് ഇവിടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞ് പലതവണ വഴക്കം നടന്നിട്ടുള്ളതാ. പ്രായമുള്ള ആൾക്കാർ വീട്ടിലോട്ട് ചെന്നാലേ മൂങ്ങ ഇരിക്കുന്നിടത്തും എഴുന്നേക്കത്ത് പോലും ഇല്ല.
0: ആയിരത്തുള്ള ഒരൊറ്റ പെണ്ണുങ്ങളോട് മൂങ്ങാ മിണ്ടത്തില്ല. എന്തായാലും മനോരോഗം കാണും.
1: എന്നാ പിന്നെ ദിവാകരൻ അവളെ കൊണ്ടുപോയി എവിടെയും കാണിച്ചു ചികിത്സിച്ചുടായോ?
0: എനിക്ക് തോന്നുന്നതേ ദിവാകരനെ പോലുള്ള ഒരാളിനെ ആയിരിക്കത്തില്ല മൂങ്ങ കൊതിച്ചത്. അത് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഈ മുഖം മുറിപ്പിച്ച് കെട്ടിവെച്ചോണ്ട് നടക്കുന്നത്.
1: വീട്ടിലും നാട്ടിലും ഒരുപോലെ തന്നെ പെരുമാറുന്നത്.
0: അത് ശരിയാ. കല്യാണ വീട്ടിൽ വന്നാലും അമ്പലത്തിൽ വന്നാലും മൂങ്ങാടെ മോന്തയ്ക്ക് തെളിച്ചവേ ഇല്ല.
1: മൂങ്ങാടെ വീട്ടുകാരെങ്കിലും വന്നാലേ മൂങ്ങാ ചിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുവോ?
0: അതൊന്ന് രഹസ്യമായിട്ട് തിരക്കണമല്ലോ. ആ, നമ്മുടെ സരോവിനിയെ ഞാൻ പറഞ്ഞേൽപ്പിക്കാം.
1: തനിക്ക് വേറെ ഒരു പണിയില്ലയോ?
0: ദിവാകരൻ ശാന്തനായതുകൊണ്ടാ. വേറെ ആരേലും ആയിരുന്നെങ്കിൽ അന്നേ മൂങ്ങായെ തത്തമ്മയാക്കി മാറ്റിയേനെ.
1: ആ വാവിച്ച, എന്താ നിന്റെ സ്ഥലത്ത് ആരണ്ട് പുതിയ വൈദ്യരിറങ്ങിയെന്ന് കേട്ടല്ലോടാ.
2: അപ്പൊ അമ്മാനാ സംഭവമൊക്കെ അറിഞ്ഞായിരുന്നല്ലയോ?
0: എടാ, വ്യക്തമായിട്ട് അറിഞ്ഞില്ല. നമ്മുടെ മഴവൻ വാസു വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് പോയി.
1: അവൻ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് പിടികിട്ടിയില്ല.
0: ഇത്രയും വേഗത്തിൽ വർത്തമാനം പറയുന്ന ആള് ഈ കേരളത്തിൽ കാണത്തില്ല. വന്ദേ ഭാരത് ട്രെയിൻ പോലും ഇത്രയും വേഗത്തിൽ പോകത്തില്ല.
1: അവൻ വർത്തമാനം പറയുമ്പോ ഇടയ്ക്ക് കേറി നമ്മൾ എന്തേലും ഒന്ന് ചോദിച്ചു പോയാ പിന്നെ മറുപടി പറയുന്നത് ആദ്യം പറഞ്ഞതിന് കാടി ഇരട്ടി സ്പീഡിലായിരിക്കും.
2: നമ്മുടെ കൊപ്രാക്കാരൻ കേശവ മുതലാളി ഇല്ലയോ, പുള്ളി കൊറേ നാളായിട്ട് കിടപ്പിലല്ലയോ?
1: ആ, ഞാൻ പോയി കണ്ടായിരുന്നല്ലോ. മറ്റു പ്രശ്നമൊന്നുമില്ല. കപശല്യോ?
0: അല്ലേ, അതേതാണ്ട് മോശമാണോ?
2: കേശവ മുതലാളിയെ കാണാൻ നമ്മുടെ ഉരുക്കിന്റെ ചെയ്ത പണിക്കരിയേട്ടൻ ചെന്നായിരുന്നു. ചെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം കഫമൊക്കെ ഉരുകി പോവാനേ ഒരു ആയുർവേദ മരുന്ന് കുറിച്ചു കൊടുത്തു.
0: കാളയ്ക്ക് ലാടപടിക്കാൻ നടക്കുന്ന പണിക്കർ എന്ന ആയുർവേദ പരീക്ഷ ജയിച്ചത്?
2: കേശവ മുതലാളി അന്ന് വൈകിട്ട് ആരാണ്ടേ പറഞ്ഞോട്ട് പണിക്കരി പറഞ്ഞ മരുന്ന് വാങ്ങിക്കിടിച്ച് കഫം ഇപ്പൊ ഒരുപാട് ഇളകി പോയി.
0: പണിക്കര് ഡോക്ടർ ആളും മിടുക്കനാണല്ലോ.
2: പിറ്റേ ദിവസം മുതല് കേശവ മുതലാളിയെ കാണാൻ വരുന്നവരോടെല്ലാം പണിക്കരി ഈ മരുന്നിന്റെ കാര്യം പറയുകയും അത് കഴിച്ച് രോഗം ഭേദമായതും ഒക്കെ അങ്ങ് പറയും.
1: അല്ലാതിപ്പോ ആരായാലും പറയുമല്ലോ.
2: എന്റെ വീടിന്റെ അടുത്തേ ടൈൽസിന്റെ പണിക്ക് വന്ന ബാബുവിന്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് രണ്ടാഴ്ച ആശുപത്രി കിടന്ന് ഒരുവിധം മാറിയപ്പോ വീട്ടിൽ കൊണ്ടുവന്നു. ആ, ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയിരുന്നു. കഫൻ തന്നെ ഒന്ന് പറയാം. അവരെ കാണാൻ നമ്മുടെ ചിറ്റയ്യത്തെ രഘു എന്ന്. രഘു അവർക്കൊരു മരുന്നും കുറിച്ചു കൊടുത്തു.
0: അല്ലേ, ഈ പഞ്ചായത്ത് മുഴുവൻ വൈദ്യന്മാരറങ്ങിയോ?
2: രഘു കുറിച്ചു കൊടുത്ത മരുന്ന് ഏതാണെന്ന് അമ്മാവന് പിടികിട്ടിയോ?
1: ഇല്ല.
2: ആ, നമ്മുടെ കേശവ മുതലാളിക്ക് പണിക്കരിയേട്ടൻ കുറിച്ചു കൊടുത്ത മരുന്ന്.
0: അത് രഘുവിന് എവിടുന്ന് കിട്ടി?
2: കേശവ മുതലാളിയെ കാണാൻ ചെന്നപ്പം മുതലാളി ആ മരുന്നിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഏതായാലും ബാബുവിന്റെ അമ്മ ആ മരുന്ന് വാങ്ങിച്ച് കഴിച്ച് രാത്രിയായപ്പോ അവർക്ക് വയറിളക്കം ഛർദ്ദി തുടങ്ങി. അന്ന് തന്നെ ആശുപത്രി കൊണ്ടു അഡ്മിറ്റ് ആക്കി.
1: ഇപ്പൊ എങ്ങനെയുണ്ട്?
2: ആ, ഇപ്പൊ കുറവുണ്ടെന്നാ പറഞ്ഞേ.
0: രഘു ഡോക്ടറെ കുറിച്ച് മരുന്നാ കൊടുത്തതെന്ന് ആശുപത്രിയിലെ ഡോക്ടറോട് പറഞ്ഞായിരുന്നു.
2: പറഞ്ഞ് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ബാബു രഘുവിനെ ഫോണിൽ വിളിച്ച് ആശുപത്രിയിലോട്ട് വരാൻ പറഞ്ഞു.
0: അല്ല വിശ്വ, രഘുവിനെ കുറിച്ച മരുന്ന് തള്ള വാങ്ങി കഴിച്ചതെന്ന് ബാബു അറിഞ്ഞായിരുന്നു?
2: ഇല്ല, ബാബു ഉണ്ടായിരുന്ന ആ മരുന്ന് മേടിച്ചു കൊടുക്കത്തില്ലല്ലോ.
0: എന്നിട്ട്?
2: ആ, രണ്ടര രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോ രഘു ആശുപത്രിയിലെത്തി. ബാബു അവനെ ദൂരെ മാറ്റി നിർത്തി അറിയാവുന്ന ചീത്തയൊക്കെ വിളിച്ച് അവസാനം സെക്യൂരിറ്റിക്കാരൊന്ന് വിളിച്ചോണ്ട് പോയി.
0: കൊപ്രാമലയുടെ വയറിന് പിടിക്കുന്ന മരുന്ന് ബാബുവിന്റെ അമ്മയുടെ വയറിന് പിടിച്ചു കാണത്തില്ല. അന്യന്റെ വാക്കും സ്വയം ചികിത്സയും അവത്തിലെത്താൻ പറ്റിയ മാർഗം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.
1: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
2: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
3: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല.

ഉള്ളിച്ചാഞ്ചാടും കാണ സ്വപ്നത്തു പാടം കൊയ്യാനത്തും കിന്നാരൊരു തീരം തേടാതെ ഓളത്തിൽ നിന്ന്.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.
1: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

എൻ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഊരാക്കുടുക്കിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം നിയാസ് സിറ്റി. ഇന്ന് ഞാൻ എത്തിയിരിക്കുകയാണ് കുറേയധികം കഥകളുമായി നിങ്ങളെ രസിപ്പിക്കാൻ. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ വിളിക്കാൻ? വിളിച്ച് ഊരാക്കുടുക്കിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പർ 954-47-00-912. ഊരാക്കുടുക്കിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്കുള്ള സമ്മാനം നൽകുന്നത് ഐ സ്പോട്ട് മൊബൈൽ ഷോപ്പ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി. 1-2 നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം തിരികെ വീണ്ടും എത്താമെൻ റേഡിയോ 91.2 ഊരാക്കുടുക്കിലേക്ക്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
6: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
5: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320 9447 9555116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
9: വെൽക്കം ബാക്ക് ടു എൻ റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. ഇന്ന് ഊരാക്കുടുക്കിലെ ഒരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം.
10: ഹലോ.
9: ഹലോ, ഇതാരാണ്?
10: അഭിഷേകാണ്.
9: അഭിഷേക്. അഭിഷേക് എവിടെ നിന്ന് വിളിക്കുന്നു?
10: ഞാൻ കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളി എന്ന് വിളിക്കുക. പക്ഷേ നമ്മുടെ ഊരാക്കുടിക്കിന്റെ ശ്രദ്ധാവാണോ അഭിഷേക്?
10: അതെ അതെ അതെ അതെ.
9: ആണല്ലേ, റൂൾസ് ഒക്കെ അറിയാവല്ലോ അല്ലേ?
10: അറിയാം.
9: പക്ഷേ എന്ത് ചെയ്യുന്നു?
10: ഞാൻ പഠിച്ചോണ്ടിരിക്കുക.
9: പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓ, ബി ടെക്കിന് പഠിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ?
10: അതെ അതെ.
9: ഓക്കെ അഭിഷേക്, അപ്പൊ നമുക്ക് ഊരാക്കുടിക്കിലേക്ക് പോകാം അല്ലേ?
10: പോകാം പോകാം
9: പോകാം. അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന കൂടങ്ങളുടെ കളറൊക്കെ ഞാനൊന്ന് പറയട്ടെ. മഞ്ഞ, നീല, വെള്ള, ഇതിലേത് കളർ കൂടമാണ് അഭിഷേക് തിരഞ്ഞെടുക്കുന്നത്?
10: വെള്ളക്കുടം.
9: വെള്ളക്കുടം ഇല്ലേ? അഭിഷേക് തിരഞ്ഞെടുത്ത വെള്ളക്കുടം ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഓക്കെ, അഭിഷേക് തിരഞ്ഞെടുത്ത വെള്ളക്കുടം ഞാൻ പൊട്ടിച്ചു. അതിൽ കിട്ടിയിരിക്കുന്നത് ഒരു കഥയാണ്. ആ കഥ ഞാൻ പറയും, അതിൽ നിന്നൊരു 5 ചോദ്യം ഞാൻ ചോദിക്കും, അതിന്റെ ആൻസർ അഭിഷേക് പറയണം. റെഡി അല്ലേ അഭിഷേകേ? റെഡിയാണ്. അപ്പൊ നമുക്ക് പോകാം കഥയിലേക്ക്. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം, ഞാൻ ഒരു പ്രാവശ്യം പറയത്തുള്ളൂ കേട്ടോ.
10: ഓക്കെ.
9: ആവണി ആഞ്ഞിലി മരത്തിൽ കയറി ആഞ്ഞിലിക്കായി ഇടാൻ നോക്കിയെങ്കിലും ആഞ്ഞിലി മരത്തിൽ ആഞ്ഞിലിക്കായി ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന തോട്ടിന് നടുവിൽ കുട്ടപ്പൻ ചേട്ടനെ കണ്ട് കാര്യം പറഞ്ഞു. കാര്യം കേട്ട കുട്ടപ്പൻ ചേട്ടൻ ഛോട്ടാ രാജ ചുമട്ട് രാജ എന്ന നാടകം കാണാൻ നാട്ടിൻകരയിലെ നാണുവിന്റെ വീട്ടിൽ പോയി. ഇതറിഞ്ഞ നാടകക്കാരൻ നാസർ കോയ കോതമംഗലത്ത് പോയി കോഴിക്കട തുടങ്ങി. ഇത് മനസ്സിലാക്കിയ മത്തായി മാന്നാറിൽ പോയി മത്തങ്ങ വാങ്ങി വണ്ടിപ്പെരിയാറിലേക്ക് പോയി. ഇത്രയുള്ളു കഥ. കഥ കേട്ടല്ലോ. കഥ കേട്ടെങ്കിൽ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം അല്ലേ? പോകാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം, ഏത് നാടകം ആണ് കാണാൻ പോയത്?
10: ചോട്ടരാജ
9: ചുമട്ട് രാജ എന്നാണ് ചോട്ടരാജ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മാർക്ക് കിട്ടി. അടുത്ത രണ്ടാമത്തെ ചോദ്യം, കോതമംഗലത്ത് പോയത് ആരാണ്?
10: കുട്ടപ്പൻചേട്ടൻ.
9: അല്ല അല്ലല്ലോ, കോതമംഗലത്ത് പോയത് ഒരു കലാകാരനാണ്. ആരാണത്? കലാകാരനാണ്. കോയാണ്. കോയാണ്. പക്ഷേ കോയ എന്തായിരുന്നു? കോയ എന്നുള്ളതുകൊണ്ട് കുറച്ച് പേരുകൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. നാടകക്കാരൻ നാസർ കോയ, കോയ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മാർക്ക് തന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ആരെ കണ്ടാണ് കാര്യം പറഞ്ഞത്?
1: ആരെ കണ്ടാണ്
9: കാര്യം പറഞ്ഞത്?
10: അത് ഓർക്കുന്നില്ല.
9: ഓർക്കുന്നില്ല? ഒരു രക്ഷയില്ല?
10: ഇല്ല,
9: ഒരു രക്ഷയില്ല അല്ലേ. തോട്ടിന് നടുവിൽ കുട്ടപ്പൻ ചേട്ടനെ. അടുത്ത നാലാമത്തെ ചോദ്യം, ഇത് മനസ്സിലാക്കിയ മത്തായി എന്താണ് ചെയ്തത്? എവിടെയാണ് പോയത്?
10: കോഴിക്കോടാണ്.
9: അല്ലല്ല, കോഴിക്കോടല്ല, നമ്മുടെ തൊട്ട കോഴിക്കോടല്ല.
10: കോഴിക്കോടില്ല
9: പോയി, രക്ഷയില്ല. എന്ത് പറ്റിയത്? മാന്നാർ പോയി മത്തങ്ങ വാങ്ങി. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നാടകൻ കാണാൻ പോയത് എവിടെയാണ്? ആരുടെ വീട്ടിലാണ്? കുട്ടപ്പച്ചേട്ടന്റെ. അല്ല, രക്ഷയില്ല. നാണുവിന്റെ വീട്ടിലാണ് നാടകൻ കാണാൻ പോയത്. എന്ത് പറ്റി? പേരെല്ലാം തിരിഞ്ഞു പോയി അല്ലേ. ഓക്കെ, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വിളിച്ച് മത്സരത്തിൽ പങ്കെടുത്ത് നല്ലോണം മത്സരിച്ച് സമ്മാനം വാങ്ങുക കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700912 കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാസിറ്റി വിജയ്ക്കുള്ള അസമ്മാനം നൽകുന്നു. ഐ സ്പോർട്ട് മൊബൈൽ ഷോ, പ്രൈവറ്റ് സ്റ്റേഷൻ റോഡ്, കരുനാക്കപ്പള്ളി.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്ത് സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ഹലോ, എന്താണ് പേര്?
1: സുനിൽ.
0: സുനിൽ പുതിയകാവ്. സുനിൽ പുതിയകാവ് നമ്മുടെ ഊരാക്കടുക്കിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ് അല്ലേ? ആ, നോക്കാം അല്ലേ, നമുക്കൊന്ന് നോക്കാം അല്ലേ സുനിലേ. ഒത്തിരി നാളായി സുനിൽ വിളിച്ചിട്ട് അല്ലേ, വിളിച്ചിട്ട് ഒത്തിരി നാളായി അല്ലേ സുനിലേ. അപ്പൊ ശരി സുനിലേ, നമുക്ക് നോക്കാം, നമുക്ക് ഊരാക്കുടുക്കിലേക്ക് പോകാം അപ്പൊ അല്ലേ. ആ, അപ്പൊ എന്റെ കയ്യിൽ രണ്ട് കൂടം ഇരിപ്പുണ്ട്. മഞ്ഞ നീല, ഇതിലേത് കൂടമാണ് സുനിൽ തിരഞ്ഞെടുക്കുന്നത്? ഏതാ? കേട്ടില്ല, കേട്ടില്ല സുനിലെ. ആ, കേട്ടില്ല, ഏത് കുടമാണ് സുനിൽ തിരഞ്ഞെടുക്കുന്നത്? നീലക്കുടമാണ് സുനിൽ തിരഞ്ഞെടുത്ത. ആ, സുനിൽ തിരഞ്ഞെടുത്ത നീലക്കുടം ഒന്ന് പൊട്ടിക്കട്ടെ, പൊട്ടിക്കട്ടെ. ആ, പൊട്ടിച്ചു. അതിൽ കിട്ടിയിരിക്കുന്ന കഥ ഞാനൊന്ന് പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ഞാൻ അഞ്ച് ചോദ്യം കൂടെ ചോദിക്കും, അതിന് ആൻസർ ആര് തരണം? അപ്പൊ ഉറപ്പല്ലേ? ആ, എന്നാ കേട്ടോ, പറയട്ടെ കഥ. ആ, കുടം പൊട്ടിച്ച കിട്ടി കഥ പറയട്ടെ. കുട്ടനും കുട്ടേട്ടനും കുബേരനും കൂട്ടുകാരും കുട്ടിച്ചാത്തനെ തിരക്കി കൂത്താട്ടുകുളത്തുള്ള കുട്ടൻ തമ്പുരാന്റെ വീട്ടിൽ പോയെങ്കിലും കുട്ടേട്ടന്റെ കുശാഗ്ര ബുദ്ധി കാരണം കുട്ടിച്ചാത്തൻ കളിച്ചോടി. ഈ ഓട്ടത്തിലും കുട്ടിച്ചാത്തൻ കുട്ടേട്ടനെ കൊഞ്ഞണം കാട്ടി. ഇതറിഞ്ഞ കാട്ടിൽ കണാരൻ കാര്യം തിരക്കിയെങ്കിലും തിര എണ്ണിക്കൊണ്ടിരുന്ന കുട്ടേട്ടൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇത് കണ്ട കണ്ടശാം കടവിൽ കാർത്തിയായനി കുഴഞ്ഞു വീണു. ഈ വീഴ്ചയിലും കാർത്തിയായനി കുട്ടേട്ടനെ നോക്കി ചിരിച്ചു. ഇത് കണ്ട കുട്ടേട്ടനും കൂട്ടനും കുന്നുംകുളത്ത് പോയി കുന്തിരിക്കും കത്തിച്ചു. ഇത്രയേ ഉള്ളു കഥ. കേട്ടോ കഥ? കേട്ടില്ല, എന്താ
1: പറഞ്ഞു?
0: ഇനി പറയത്തില്ല സുനിലേ. ആ, ചോദിക്കട്ടെ, ചോദിക്കാം അല്ലേ. ഒന്നാമത്തെ ചോദ്യം, ഓട്ടത്തിനിടയിലും കുട്ടിച്ചാത്തൻ കുട്ടേട്ടനെ എന്താണ് കാട്ടിയത്? എന്താണ് കാട്ടിയത്? ഓട്ടത്തിനിടയിലും കുട്ടിച്ചാത്തൻ കുട്ടേട്ടനെ എന്താണ് കാട്ടിയത് അറിയാമോ? കേട്ടില്ല, പാസ്, കൊഞ്ഞണം കേട്ടോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, കുഴഞ്ഞു വീണത് എവിടുത്തെ ആരാണ്? കാർത്തിയായനി. കുഴഞ്ഞു വീണത് കാർത്തിയായനി. കറക്റ്റ് ആൻസർ, രണ്ടു മാർക്ക് വാങ്ങിച്ചു. അടുത്ത മൂന്നാമത്തെ ചോദ്യം, കുട്ടിച്ചാത്തനെ തിരക്കി ആരൊക്കെയാണ് പോയത്? അല്ല, തെറ്റി. കുട്ടിച്ചാത്തനെ തിരക്കി ആരൊക്കെയാണ് അറിയില്ല, ഒരു രക്ഷയില്ല. കുട്ടനും കുട്ടേട്ടനും കുബേരനും കൂട്ടുകാരുമാണ് പോയത് കേട്ടോ. അടുത്ത നാലാമത്തെ ചോദ്യം ചോദിക്കട്ടെ, കുട്ടേട്ടനും കൂട്ടരും എവിടെ പോയി എന്താണ് ചെയ്തത്? ആ, ആണ്, സ്ഥലത്തിന്റെ പേരാണ്. ഏതാണ് ആ സ്ഥലം? അവിടെ പോയി എന്താണ് ചെയ്തത്? എന്തുവാ? ആ, അറിയാവുന്ന സ്ഥലം, തൃശൂർ ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലമാണ്. അറിയാവോ? കുന്നംകുളത്ത് പോയി കുന്തിരിക്കം കത്തിച്ചു. അടുത്ത ലാസ്റ്റ് ചോദ്യം, കുട്ടിച്ചാത്തൻ എന്ത് കാരണത്താലാണ് ഓടി ഒളിച്ചത് അറിയാമോ? അല്ല, കാർത്തിയായനി, കാർത്തിയായന ഒറ്റ പേരേ ഓർമ്മയുള്ളു. അറിയാവോ? ആ, അറിയത്തില്ല അല്ലെ. കുശാഗ്ര ബുദ്ധി കാരണമായിരുന്നു കേട്ടോ. ആ, ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇനി വീണ്ടും വിളിക്കണം കേട്ടോ. ആ, രണ്ടു മാർക്ക് കിട്ടി, വിളിച്ച് മത്സരത്തിൽ പങ്കെടുക്കണം
1: കേട്ടോ.
0: ഓക്കെ, ഇന്ന് ഊരാക്കുടുക്കുടെ വൈൻഡ് സ്റ്റോയിലെത്തിയിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ഊരാക്കുടുക്കിന് വിജയി ആരുമില്ല. അപ്പം നല്ലോണം മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നിങ്ങൾക്ക് നേടാം. അപ്പൊ ഇന്നിവിടെ വിജയമായിട്ട് ആരുമില്ല. അപ്പൊ വിളിച്ചവർക്കെല്ലാം സന്തോഷം, കൺഗ്രാചുലേഷൻ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ല ചിന്തകളും വിശേഷങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
1: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശിക ഉണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: സമ്മേളനം ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
1: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശിക ഉണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ
2: ആരംഭിച്ചിട്ടുണ്ട്.
0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല, കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിക്കുകയും

ഹജ്ജ് 2027-നുള്ള ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027-ന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴൂട്ടുകൂടം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദുകൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി MLiju. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
6: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ചിലരുണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ. അവര് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമ്പാദ്യവും. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ആരെയാണ് ഈ ഭൂമിയിൽ ഭയപ്പെടേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ദൈവത്തിനെ എന്ന് പറയുന്നവരുണ്ടാവും. അത് മരണം തൊട്ടുള്ള ജീവിതത്തിലാണെന്നും ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ ചില പരീക്ഷണങ്ങളാണെന്നുമാണ് വിശ്വസിക്കുന്നത്. എന്നാലും ദൈവത്തിന് ചില പ്രവചന ഭാവങ്ങളുണ്ടെന്ന് പറയാം. അത് പ്രാർത്ഥനകളാണ്, കർമ്മങ്ങളാണ്. നല്ല കർമ്മങ്ങൾ ചെയ്താൽ ദൈവം നന്മ ചെയ്യുമെന്നും ചിലപ്പോഴേ പരീക്ഷണം വന്നാലും നല്ലതിന്റെ കാലം വരുമെന്നൊക്കെ ദൈവം നൽകുന്നത് പ്രത്യാക്ഷയുടെ സന്ദേശങ്ങളാണ്. പിന്നെ രണ്ടാമതുള്ളത് പ്രകൃതിയാണ്. മഴയായി, കൊടുങ്കാറ്റായി, വെള്ളപ്പൊക്കമായി ഒക്കെ വരുന്ന പ്രകൃതി, അതിലും ഒരു പ്രവചന ഭാവം മുൻകൂട്ടി നമുക്ക് പറയാൻ കഴിയും. റെഡ് അലർട്ട്, യെല്ലോ അലർട്ട് എന്നൊക്കെ പറയും. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കും. സർക്കാരിന് തന്നെ അതിന് ഉത്തരവാദിത്വം ഉണ്ടാകും. സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങും. അതൊക്കെ ആ ഒരു വഴിക്ക് അങ്ങ് പോകും. എന്നാൽ മൂന്നാമതായി വരുന്ന മറ്റൊരു വിഭാഗമാണ് പാമ്പുകളും അണലി. പിന്നെ കാടിന്റെ പ്രദേശങ്ങളിലാണെങ്കിലേ കാട്ടാനകൾ, കാട്ടുമൃഗങ്ങൾ എന്നൊക്കെ പറയും. അതിന് നമുക്ക് ചില അനുഭവങ്ങളും മുൻവിധികളും ഒക്കെ വേണമെങ്കിൽ പറയാം, ആന ഈ വഴി വരില്ല, മറ്റൊരു വഴിയേ വരികയുള്ളൂ, ഇങ്ങനെയൊക്കെ പറയും. എന്നാലേ യാതൊരു പ്രവചനം സാധ്യമല്ലാത്ത, ആർക്കുമൊന്നും പ്രവചിക്കാനാകാത്ത, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയും ഒപ്പം നിന്നുവെന്ന് തോന്നിപ്പിച്ച് കാലുവാരി അടിക്കുകയും കാണുമ്പോൾ ഒന്ന് പറയുകയും കാണാത്തപ്പോൾ മറ്റൊന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന, ഒരന്ത്രം കൊണ്ട് മനസ്സ് വായിച്ചെടുക്കാൻ കഴിയാത്ത, ഒരനുഭവങ്ങളോടെ പഠിക്കാൻ കഴിയാത്ത ഒരു ജീവിയായി മാറുകയാണ് മനുഷ്യർ എന്ന് പറയുമ്പോഴേ നമ്മളല്ലാത്ത മറ്റാരോ ആണെന്ന് വിചാരിക്കേണ്ട, നമ്മൾ ഉൾപ്പെടെയുള്ളവർ. അതിനെക്കുറിച്ച് പറയാം. ഇത് എന്റെ

നിങ്ങൾക്ക് വിശക്കുമ്പോഴും അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുന്നു എന്ന് തോന്നുമ്പോഴാണ് അത് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നത്. അല്ലാതെ പിന്നാലെ നടന്നെ മനുഷ്യരെ കടിക്കലോ ഉപദ്രവിക്കലോ മൃഗങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യമേ ഇല്ല. എന്നാലേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ചിലർക്ക് എല്ലാവരും എപ്പോഴും അസ്വസ്ഥതപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. മറ്റു ചിലർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗുണങ്ങളോ നേട്ടങ്ങളോ ഉണ്ടാകുമ്പോഴേ അതിൽ അസ്വസ്ഥമായി അവരെ ഉപദ്രവിക്കുക, ശല്യം ചെയ്യുക, അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുക, ഇതൊക്കെ ചിലരുടെ വിനോദമാണ് കേട്ടോ. എന്നാലേ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭാവമോ ഒരു പ്രതികരണ രീതി ഇല്ലെന്നാണ് മൃഗശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. എന്നാലേ നരവംശ ഗവേഷകർ പറയുന്നത് മനുഷ്യന്റെ പ്രവചനാതീതമായ ഭാവത്തെക്കുറിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. കാരണമേ ഏത് തരത്തിൽ എങ്ങനെ പെരുമാറും എന്തായിരിക്കും അടുത്ത നിമിഷം നിശ്ചയിക്കാൻ സാധ്യമല്ല. വലിയ മാരകമായ പ്രഹരശേഷിയുള്ള യന്ത്രങ്ങൾക്ക് പോലും ആ ലോഗോ ബുക്ക് ഉണ്ടാകും.

ഇത് വളരെ രസകരമായ ഒരവസ്ഥയാണ്. ഒരുപാട് മനുഷ്യർ ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് കുടുംബങ്ങളിൽ, അയൽവീടുകളിൽ, സ്ഥാപനങ്ങളിൽ ആള് കൂടുന്നതും ഇടപഴകുന്നതുമായ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെയും ഇതിന്റെ പ്രതികരണങ്ങളാണ് വലിയ പ്രാധാന്യം. ഇതല്പം കുറവുണ്ടായിരുന്നതേ കോവിഡ് കാലത്ത് മാത്രമാണ്. കാരണമേ അന്ന് എല്ലാവരും മരണഭീതിയിലായിരുന്നു എന്നതാണ് ഒരു സത്യം. അത് മാറിയപ്പോഴേ പതിൽ മടങ്ങ് ശക്തിയിൽ അത് വീണ്ടും വന്നു. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

മൃഗങ്ങളുടെ പ്രതികാരം അത് നമുക്ക് ദൃശ്യമായി കാണാവുന്നതാണ്. അവരുടെ മനസ്സിൽ ഈ ചിന്തയൊക്കെ ഉണ്ടെങ്കിലും ചേരിപ്പാഞ്ഞു വരും, കൺമുന്നിലേക്ക് ഓടി വരും, ശബ്ദം കേൾക്കാം, കാണാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ മനുഷ്യന്റെ പ്രതികാരം നമുക്കാർക്കും കാണുക സാധ്യമല്ല. അതുപോലെ അസൂയ, കുശുമ്പ്, വായിൽ വരുന്ന എന്തും പറയും തുടങ്ങിയ എല്ലാ മാർഗങ്ങളും അതിനായി സ്വീകരിക്കും. ആ രീതി മൃഗങ്ങൾക്ക് അത്ര പരിചയമല്ല. അതുകൊണ്ട് തന്നെ ആക്രമണം എപ്പോഴും മാരകമാകുന്നത് മൃഗങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കാട്ടാന കൊല്ലി ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ മരിക്കുമോ എന്ന്. മരിക്കും മരിക്കും. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കേട്ടോ. ഈ ആത്മഹത്യ എന്ന പേരിൽ ഒരുപാട് മനുഷ്യർ മരിക്കുന്നത് ആരെ ഭയന്നിട്ടാണ്? കാശ് ഭയന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയന്നിട്ടാണോ? അല്ലേ അല്ല, വളരെ സുന്ദര സുമുഖന്മാരായ ഈ മനുഷ്യരെ ഭയന്നിട്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ അവരുടെ അപമാനം, അവരുടെ ആക്രമണം, അവരുടെ കുറ്റപ്പെടുത്തൽ ഒക്കെ കൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പര്യായം കൂടി നമ്മൾ നൽകണം. ധീര, എന്ത് ധീരതയാണ് അവർ കാണിച്ചതെന്ന് ചോദിച്ചാലേ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലെങ്കിലും പട്ടാളത്തിൽ ജോലി ചെയ്തില്ലെങ്കിലും നാട്ടിലെ ഇത്തരം വിഷജന്തുക്കളായ മനുഷ്യരുടെ ഒരുപാട് പിടിയുണ്ടകൾ അതിജീവിച്ചാണ് ഒരുപാട് മനുഷ്യർ ജീവിച്ചത്. അതുകൊണ്ടാണ് ആ മനുഷ്യരെ പരസ്പരം സ്നേഹിക്കണം, ആദരിക്കണം എന്നൊക്കെ പറയുന്നത്. ഇത് പറയുമ്പോഴേ എല്ലാ വേട്ടക്കാരും നമ്മൾ ഒഴികെയുള്ളവരാണെന്ന് വിചാരിക്കേണ്ട. നമ്മളും പല സന്ദർഭങ്ങളിൽ വേട്ടക്കാരാകാറുണ്ടായിരിക്കാം. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഉണ്ടെങ്കിലേ വിഷമിക്കേണ്ട. അതൊന്ന് തിരുത്തിയാൽ മതി, അത് ഉപേക്ഷിച്ചാൽ മതി. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ഒരർത്ഥത്തിലെ മനുഷ്യന് പാവമാണ്. എപ്പോഴാണെന്ന് അറിയാമോ? മരിക്കുമ്പോൾ, അല്ലെങ്കിൽ മരണം ഉറപ്പായി കഴിയുമ്പോൾ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ മരിച്ചവരാണ്. അവരുടെ മേൽ ജീവിച്ചിരിക്കുന്നവർ അപവാദങ്ങൾ പറയും. മറ്റ് പലരുടെയും ശരീരത്തിൽ കയറി എന്നൊക്കെ പറഞ്ഞു. അത് ജീവിച്ചിരിക്കുന്നവർ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുക മശാനത്തിന്റെ തൊട്ടടുത്താണ്. താമസിക്കുന്നതിന്റെ നാല് വശവും മശാനമാണെങ്കിൽ ഏറ്റവും ശാന്തിയാണ് അവിടെയാണ്. കാരണം ചുറ്റിനും പാവങ്ങളായ ആളുകളാണ്. മരിച്ചവർക്ക് ഒരാളെ ഉപദ്രവിക്കാൻ ഒരു കഴിവുമില്ല. ജീവിച്ചിരിക്കുന്നവർ ജീവന ഉപാധിക്ക് വേണ്ടി ആ ഉപദ്രവം പറയുന്നുവെന്നല്ലാതെ അതിനാർക്കും സാധ്യമാവുകയില്ല. ഏതായാലും ഈ പറഞ്ഞ മനുഷ്യന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനും നമ്മൾ ആരുടെയും ഒരു ഉപദ്രവകാരി ആകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരൊക്കെ പറയാറുള്ളതാണ്, എനിക്ക് മാറണം, എനിക്കെൻ്റെ ഇന്ന ശീലങ്ങൾ മാറ്റണം, എനിക്ക് എൻ്റെ പ്രത്യേകമായ ചില സ്വഭാവങ്ങൾ കൊണ്ടുവരണം, എന്നിൽ ന്യൂനത ഒഴിവാക്കണം, അതിനെന്താണ് ചെയ്യേണ്ടത്? ധാരാളം പേർ അതിനൊരു മാനസിക പിന്തുണയ്ക്കായി കൗൺസിലിംഗ് പോലെയുള്ള പ്രക്രിയയ്ക്ക് വിധേയമാകാറുണ്ട്. ഏത് കൗൺസിലിംഗിന് എവിടെ പങ്കെടുത്താലും ഒരാൾക്ക് സ്ഥിരമായും സത്യസന്ധമായും മാറണോ, അയാൾക്ക് യഥാർത്ഥത്തിലുള്ള സത്യസന്ധതയുണ്ടാകണം. പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാടുകളിൽ കൗൺസിലിംഗ് വേണ്ടത്ര ഫലിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. ആരാണോ പ്രശ്നമായി വരുന്നത്, അയാൾക്ക് കൂടി മാറാനുള്ള ആഗ്രഹം ഉണ്ടായെങ്കിൽ മാത്രമേ കൗൺസിലിംഗ് സപ്പോർട്ടിലൂടെ നമുക്ക് അയാളെ മാറ്റാൻ കഴിയൂ. സത്യസന്ധനല്ലാത്ത നാം എന്തെല്ലാം കൗൺസിലിംഗുകൾ കൊടുക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുമെല്ലാം അയാൾ അയാളുടെ മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്തകളാണ് അല്ലെങ്കിൽ സത്യസന്ധതയില്ലായ്മയാണ് പുലർത്തുന്നതെങ്കിൽ അയാളെ അല്പം പോലും മാറ്റാനാവില്ല. അതുകൊണ്ട് റിയൽ ട്രാൻസ്ഫോർമേഷൻ റിക്വയേഴ്സ് റിയൽ ഹോണസ്റ്റി. അത് അത്യാവശ്യമാണ് മാറേണ്ട ആർക്കും, മാറാൻ ആഗ്രഹിക്കുന്ന ആർക്കും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ ചികയുന്ന സുന്ദരി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല, അങ്ങ് വടക്ക് വടക്ക് വടക്കിനും മലബാറിനും അപ്പുറത്തുള്ള പ്രശാന്ത് സുന്ദരമാകുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. പൊക്കം കൂടിയ മലകളും പൊങ്ങി നോക്കുന്ന പാറക്കെട്ടുകളും പരന്ന പാടശേഖരങ്ങളും പാവാട കൊടുത്ത പെണ്ണുങ്ങളും പാൻഡിടുന്നവരും പച്ചക്കറി വിൽക്കുന്നവരും പാട്ടുപാടാൻ അറിയാവുന്നവരും പയറ്ററിയാവുന്നവരും പയറ്റ് പഠിപ്പിക്കുന്ന കളരിയും പടകാളി മുറ്റവും പാവയ്ക്കായും പത്താഴും കൊണ്ട് മുഹൂർത്തമായ ആ നാട്ടിലേക്ക് നിങ്ങളുടെ ഏവരെയും ശ്രദ്ധ ഞാൻ സവനിയും ക്ഷണിക്കുകയാണ്. അതാ നിങ്ങൾ അവിടേക്ക് നോക്കും, ആ വടക്കൻ മലബാറിലേക്ക് നോക്കും. സസ്യശ്യാമൾ കോമളമായ കേരളം, പ്രകൃതി രാമലീല തളങ്കെടുത്ത് നിൽക്കുന്ന മനോഹരമാകുന്ന കേരളം, ആ കൊച്ചു കേരളത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, അതെ നമ്മുടെ കേരളത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ

ഇങ്ങനെയുള്ള മലബാർ ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ പേര് പൊന്നിയം. മുട്ടക്കുന്നുകളും വട്ടമരങ്ങളും പെട്ടെന്നൊഴുകുന്ന മുട്ടനരുവികളും ആ കൊച്ചു ഗ്രാമത്തിന് മാറ്റുകൂടി. ആ ഗ്രാമത്തിന്റെ മധ്യഭാഗത്തിലൂടെ ശാലിനസുന്ദരിയായ പൊന്നിയം പുഴ, അതെ ആ പുഴ എങ്ങനെ വളഞ്ഞു വളഞ്ഞു വീഴുക. ആ പുഴയുടെ തിട്ടയിൽ ഒരു കൊച്ചുകുടിൽ, ഒരു വള്ളിക്കുടിൽ. ആ കുടിലിൽ നിന്നും സുന്ദരിയാകുന്നൊരു പെണ്ണ് പതിയെ വെളിയിലേക്ക് ചാടി. ആ പെൺകുട്ടി ആരെന്നറിയാമോ? അവളുടെ പേര് എന്തെന്നറിയാമോ? അവളുടെ പേര് പറയാ. അവളുടെ പേരാണ് പെട. കൂർത്ത ചുണ്ടും വീർത്ത കവളും ചീർത്ത ഉടലും നേർത്ത കാലുകളുമുള്ള ആ പെൺകുട്ടിയുടെ മോട്ടമേറ്റാൻ നടുവും നെല്ല് വീഴാത്ത പൂവന്മാർ ചുരുക്കമാണ്. അസ്തമന സൂര്യന്റെ മുഖകാന്തിയും മാടിപ്പഴുത്ത പച്ചമുളകിന്റെ ആകൃതിയോടുകൂടിയ ചുണ്ടുമുള്ള ആ പെൺകുട്ടിയുടെ പ്രായം 16.5. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടായിരിക്കണം പച്ച പരിഷ്കാരം തൊട്ടുതിണ്ടാത്ത ആ പഴഞ്ഞൻ പേര്. അമ്മത്തെ സമൂഹവും അവളുടെ മാതാപിതാക്കളും ആ പെൺകുട്ടി കിട്ടത് മറക്കരുത്. അവളുടെ പേരാണ് പെട. സഹോദരി, അവൾ സുന്ദരിയ. അവൾ അവളുടെ ആ പുഴയുടെ തീരത്തുള്ള ആ കൊച്ചുകുടിൽ നിന്നും പതിയെ വെളിയിലേക്ക് ചാടുകയാണ്. അവൾ എവിടെയാ പോകാൻ വേണ്ടി? അവളുടെ കൂട്ടുകാരുടെ മൊത്ത് ആ കുടിൽ നിന്നും വെളിയിലേക്ക് ചാടിക്കൊണ്ട് അവരെവിടേക്ക് പോവുകയാണ്?

0: ആ കോഴികൾ വയലിലേക്ക് ചാടി കൊഴിഞ്ഞുവിണ നെൽമണികൾ അവരങ്ങനെ കൊത്തിപ്പിറക്കുന്ന അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നോ രണ്ട് കണ്ണുകൾ,
1: രണ്ട് കണ്ണാണ് മൂന്ന് കണ്ണ,
2: രണ്ട് കണ്ണല്ലേ
0: ആ രണ്ട് കണ്ണ് നമ്മുടെ നായികയാകുന്ന പിടയിലേക്ക് അതെ ആ രണ്ട് കണ്ണുകൾ പതിഞ്ഞിരിക്കുകയാണ്. ആ കണ്ണുകളുടെ ഉടമ ആരെന്നറിയണ്ടേ? എവിടെ നിന്നാണ് ആ കണ്ണുകൾ എന്നറിയണ്ടേ? മറ്റൊരു സ്ഥലത്തൊന്നും അല്ല, ആ വയലിന്റെ തിട്ടയിൽ ഒരു കണപ്ലാവിന്റെ ചുവട്ടിൽ സുമുഖനും സുന്ദരമായ ചെറുപ്പക്കാരൻ, ഒരു മാന്യ വ്യക്തി അദ്ദേഹം അങ്ങനെ ഒറ്റക്കാരൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് പൂവൻ, പൊന്നിയ നാട്ടിലെ പൂവൻ, വടക്കൻ മലബാറിലെ പൂവൻ. ആരോമൽ ചേഖവരുടെയും ഉണ്ണിയാർച്ചുടെയും പാലാട്ട് ഓമന്റെയും തച്ചുളി അമ്പുവിന്റെയും കുഞ്ഞാരി മലക്കാരുടെയും നാട്ടിൽ വളർന്ന പൂവൻ, നാടൻ പൂവൻ, അംഗപ്പൂവൻ. ആ പൂവനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ

സഹോദരേ, ഈ പൂവന്റെ രണ്ട് കണ്ണുകൾ നമ്മുടെ നായികയായിരുന്ന പെടയിലേക്ക് മാത്രം പതിഞ്ഞിരിക്കുകയാണ്. അതെ, സാധാരണ അങ്ങനെ. എന്താണെന്നറിയോ, ഈ പെടക്കോഴികളെ കണ്ടു കഴിഞ്ഞാൽ ഈ പൂവൻ കോഴികള്, അതായത് ഈ ചാത്തൻ കോഴികള് നോക്കിപ്പോവും. അതായത് ഈ പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ഈ ആമ്പിളേ നോക്കത്തില്ലേ, പിന്നെയാണോ ഞാൻ നോക്കാത്തത്? നമ്മളെല്ലാരും നോക്കിപ്പോ. കാരണം ഇപ്പോഴത്തെ പെമ്പിളരെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ അവരെ വേഷ സംവിധാനം അങ്ങനെയാണ് അല്ലെ, സത്യമല്ലേ? അതായത് ഇപ്പോഴത്തെ ചില പെമ്പിളർക്കൊക്കെ ആണെങ്കിൽ ഒരു ടൗവലിന്റെ കഷ്ണം മതി ഒരു ബ്ലൗസ് തയ്ക്കാൻ. സത്യമായിട്ട് അതൊക്കെ പോട്ടെ, അതൊക്കെ സഹിക്കാം. ഇപ്പോഴത്തെ ചില പെമ്പിള്ളേർക്ക് ചില പ്രത്യേക സൈസ് സാരി കുത്തുണ്ടതാ സഹിക്കാൻ പറ്റുന്നത്. സാരി ഇപ്പോഴത്തെ പെമ്പിള്ളേരെങ്ങനെ സാരി കുത്തുന്ന അറിയാവോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന പെമ്പിള്ളേരും ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്ന പെമ്പിള്ളേരും സാരി കുത്തുന്ന എങ്ങനെയാണ് ശ്രദ്ധിക്കണം. അവര് സാരി കുത്തുന്ന പൂക്കളെ കാണിച്ചോണ്ട. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചില വേറെ ചില പെമ്പിള്ളേരുണ്ട്, എന്താണെന്നറിയോ, അവര് നടക്കുമ്പോഴത്തേക്ക് കാലിന് ഉപ്പൂറ്റി മാത്രം ഇങ്ങനെ പൊങ്ങുന്നു. എന്താണെന്നറിയോ, അതായത് ഉപ്പൂറ്റി പൊങ്ങുന്ന ഒരു ചെരുപ്പുണ്ട്. ആ ചെരുപ്പുണ്ട് അവർ ഒറ്റ നടപ്പ് അങ്ങനെ നടത്തി ഇങ്ങനെ ഒറ്റ നടപ്പ. സത്യം പറയാട്ടോ, ഈ കുഴപ്പം നമ്മുടെ നായികക്കില്ല. അവൾ സുന്ദരിയാണ്, അപ്സസ് ആണ്. അവളെ കണ്ണ മാത്രേ ആ പൂവന്റെ രണ്ട് കണ്ണുകൾ അവളിലേക്ക് പതിയെ മാത്രമല്ല, പൂവൻ അവളെ വിളിച്ചു. പെടേ, അവൾ ഞെട്ടിത്തിരിഞ്ഞു. അല്ല, ഇതാരും പൂവേട്ടനോ? എന്താണ് ചേട്ടാ? എടേ, നിന്റെ കൂട്ടുകാരികളെല്ലാം വീട്ടിലേക്ക് പോയല്ലോ, നീ എന്താ വീട്ടിലേക്ക് പോകുന്നത്? ഈ പൂവൻ അവളോട് ചോദിക്കുകയാണ്.

0: ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ബാല്യകാല സുഹൃത്തുക്കളാണ് ചേട്ടാ. എനിക്കറിയാമല്ലോ നമ്മൾ ഒരുമിച്ച് എത്രയോ വീടിന്റെ മുൻവശത്തൊക്കെ കൊത്തിപ്പിറക്കി ചകഞ്ഞു ഒക്കെ നടന്നിട്ടുണ്ട്. എടേ അത് സത്യമാണ്. പക്ഷേ എന്താണ് ചേട്ടാ പക്ഷേ? എടേ ഞാൻ ഏകനാണ് ഇവിടെ. എന്റെ അച്ഛനമ്മയും എന്നമ്മയ്ക്കുമായി എന്നെ വിട്ടു പിരിഞ്ഞു ചേട്ടാ. അതെനിക്കറിയാമല്ലോ. ചേട്ടന്റെ അപ്പത്തിനെ അമ്മയ്ക്കേയും പാണ്ഡൂർ കുറുക്കൻ ഒറ്റ കടിക്ക് കൊന്നതല്ലേ ചേട്ടാ? എടേ
1: അതും സത്യമാണ്. പക്ഷേ എന്താണ് ചേട്ടാ പക്ഷേ? ഞാൻ പറയുന്നത് അവിവേകമാകുന്നുവെങ്കിൽ നീ എനിക്ക് മാപ്പ് തരണം.
0: എന്താണ് ചേട്ടാ പറയൂ ചേട്ടാ? പൂവന്റെ നാവിൽ നിന്നും അറന്നു വീണ വാക്കുകൾ കേട്ട് ലജ്ജാവതിയെ പെടാ. അവൾ അറിയാതെ അവളുടെ ചുണ്ടുകൾ ചിറകിന് ഉള്ളിലേക്ക് അമർന്നു. അവൾ ആ പാട് ചേർത്ത് ചെളിക്കുള്ളുന്നുണ്ട് ലജ്ജാവതിയെ ചേന വരച്ചു. അതിനുശേഷം സമ്മതം കലർന്ന ഭാവത്തിൽ പൂവനെ നോക്കി. ഈ നോടൻ ലഭിച്ച മാത്രയിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പൂവൻ മുകളിലേക്ക് താഴേക്ക് ചാടി. അറിയാതെ കണ്ട് അവൾ ഈശ്വര മൈ ഗോഡ് മൈ ചിക്കൻ ഗോഡ് എല്ലാം എല്ലാം മറന്നുപോയ പൂവൻ പൂവൻ അവൾക്ക് എന്നാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്? അങ്ങനെ പിന്നെ പൂവൻ അവിടെ നിന്നേക്ക് ഓടി ഒരു ബാർ ഷോപ്പിൽ പോയി നോക്കി. ബാർ ഷോപ്പിലേക്ക് നോക്കി കഴിയപ്പോഴാണ് പൂവൻ അവനെ തന്നെ പുച്ഛിച്ചത്. ഈശ്വര നീ എന്നെ കോഴിയാക്കി ജനിപ്പിച്ചിട്ടു. ഞാനൊരു മനുഷ്യനായിരുന്നെങ്കിൽ എന്റെ എല്ലാം എല്ലാമായ ഹൃദയശരിക്ക് ഒരു ഫോർത്ത് സാരിയോ ഫോർത്ത് കുടയോ പ്രേമ സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അവൾ പടയായിപ്പോയി, ഞാൻ പൂവനായിപ്പോയി. അവൾക്ക് പ്രേമ സമ്മാനമായിട്ട് ഞാൻ എന്താണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്? 5 കിലോ പെണ്ണാക്ക് വാങ്ങിച്ചു കൊടുക്കണം. എന്താണ് ചെയ്യേണ്ടത്? പൂവൻ എങ്ങനെ വിഷാദിച്ച് നിൽക്കുന്ന അവസരത്തിൽ എങ്ങനെയോ അദ്ദേഹത്തിന്റെ ചിറകിൽ നിന്ന് അദ്ദേഹത്തിന്റെ അംഗവാൽ ചെന്ന് പാല് അംഗവാല് മറ്റൊന്നും ആലോചിച്ചില്ല. ആ അംഗവാലൊക്കെ പറിച്ചു തന്റെ എല്ലാമെല്ലാമായി പിടക്കി സമ്മാനമായി കൊടുത്തു. ആ അംഗവാല് വാങ്ങി മാറിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളങ്ങനെ നടന്നകരുകയാണ്.

പതിവിലും വൈകി വീട്ടിലേക്ക് കയറി ചെന്നപ്പെടാ അവളുടെ അമ്മ കാണാതിരിക്കാൻ വേണ്ടി ആ പുരയുടെ ഒരു സൈഡില് ആ വേലിക്കുള്ളിലേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറുന്ന അവസരത്തിൽ അവളുടെ അമ്മ ആ വാലിനെ പിടിച്ചു. നീ എവിടെയായിരുന്നു മോളെ ഈ സമയം വരുന്ന എവിടെയായിരുന്നു? നിനക്ക് നാവില്ലേ? നീ എവിടെയായിരുന്നു? പറഞ്ഞു അവൾ അമ്മച്ചിട്ട് പറയാണ്, അമ്മച്ചി

കൊത്തിപ്പെറുക്കാൻ പോകുന്നതിനോ ചെടിയാൻ പോകുന്നതിനോ നിന്റെ അമ്മച്ചിക്ക് യാതൊരു എതിരുമില്ല. പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കണം മോളെ, നിന്റെ പ്രായം മോശമാണ്. നിന്റെ ഈ 16 മുക്കാൽ മോശമാണ്. മോശമാണ് ഈ പ്രായത്തിൽ പല പല പൂവന്മാർ നിന്റെ ചുറ്റും കൂടും. അവന്മാർ തന്നെ ചുണ്ടുവെള്ളത്തിൽ കാണിക്കും, ചിറകിട്ട് അടിച്ച് കാണിക്കും, വാൽ കിളക്കി കാണിക്കും. അവന്മാരുടെ ചലനത്തിൽ നീ മയി കഴിയുമ്പോഴത്തേക്ക് ആ ദുഷ്ടന്മാർ നിന്റെ സ്ത്രീത്വത്തെ പിച്ചു ചെന്നി കഴിയുമ്പോഴത്തേക്ക് നിനക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നിവർത്തിക്കാതെ കണ്ട്, വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നിവർത്തിക്കാതെ കണ്ട്, നിന്റെ പ്രായത്തിലുള്ള സ്ത്രീകൾ രണ്ടു പാട്ട് വശം നിന്ന് കുടിക്കുക, പുരയുടെ മോന്താണെന്ന് ചാടുക എന്നുള്ള വിവരങ്ങളെല്ലാം മോളെ നീ തനിനിറം പേപ്പറിലൂടെ മനസ്സിലാക്കുന്നില്ലേ. നിനക്ക് 16 16 വയസ്സ് പ്രായമായി. നല്ലതേതാ മോശം? എന്റെ മോള് കുറച്ചുകൂടെ ചിന്തിച്ച് ജീവിക്കും. തന്റെ അമ്മയുടെ വാക്കിനനുസരിച്ചുകൊണ്ട് നിശബ്ദയായി നിശ്ചലയായി അവൾ ആ കുടിനുള്ളിലേക്ക് കയറ്റി. അതിനുശേഷം അവളുടെ പൂവേട്ട് സമ്മാനിച്ച അംഗമാൻ അവൾ എവിടെയോ തിരികെ. അതിനുശേഷം ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇല്ല, എന്റെ കുടുംബത്തിന് നിലയുന്നില്ല, ഞാൻ കളഞ്ഞു വിളിക്കില്ല, എന്റെ മാതാപിതാക്കളുടെ വാക്കിനെ എത്തിക്കരിക്കില്ല, പൂവേട്ടിനെ കാണിക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല, സത്യം. അവൾ അതിനുശേഷം അവളുടെ പൊന്നു പൂവേട്ടിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം സന്ധ്യാസമയത്ത് വരാന്ന് പറഞ്ഞ വാല് വലിച്ചു പറിച്ച് വാങ്ങിക്കൊണ്ട് പോയതാണ് വേട. അവളെ അന്വേഷിച്ച് പിറ്റേ ദിവസം സദ്യ മുതൽ പോവൻ ആ കടപ്പാവിന്റെ കൂട്ടി കുത്തിയിരിക്കുക. അവൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്.

എനിക്ക് പ്രിയപ്പെട്ടവളെ കാണണം, എന്റെ പെടയെ കാണണം. ആ പൂവൻ കരപ്ലാവിന്റെ ചുവടിലും ചാടി ഇറങ്ങി അവളെ വീടിൽ ലക്ഷ്യമാക്കി. ആ പൂവൻ അവൻ ഓടുകയാണ്, ഓടി ഓടി ഓടി ഓടി അങ്ങനെ അവളുടെ വീടിന് സമീപത്തുള്ള ആ വേലയുടെ വെളിയിൽ പോയി. മറ്റാരും കാണാനുണ്ട് പൂവൻ ആ വേലയ്ക്കുള്ളിലേക്ക് പതിയെ തല മാത്രം അവളെ നോക്കിക്കൊണ്ട് പൂവൻ ചെറുതായി ശബ്ദം വെച്ചു. ഈ ശബ്ദം കേട്ട് മാത്രമേ അവളെ ശ്രദ്ധിച്ചു. അദ്ദേഹം അവളെ നോക്കിക്കൊണ്ട് അറിയാതെ മൂളിപ്പോയി.

ബാധകം. അദ്ദേഹം അവളെ മാറുമോടി ചേർത്തു. ലജ്ജാവതിയായവൾ അദ്ദേഹത്തിന്റെ കരവലങ്ങൾക്കുള്ളിൽ ഒതുങ്ങി. ചേട്ടാ എന്താ പെണ്ണെ വലുതാകാം ചുമ്മാതിരി. അവൾ പറയുകയാണ്,

0: എന്നെ തന്നിട്ടുണ്ട് കേട്ടേ. നിന്റെ അമ്മ വരട്ടെ, ഞാൻ അവരോട് പറയാം എനിക്കിന്ന് ഇഷ്ടമാണെന്ന് പറയാം. ചേട്ടാ അങ്ങനെ പറഞ്ഞു, ചേട്ടൻ ഓടിപ്പിക്കുള്ളൂ, ചേട്ടൻ ഓടിപ്പിക്കുന്നു, ചേട്ടൻ എവിടേക്ക് പിറ്റുള്ളൂ ചേട്ടാ. ആ മൈലാഞ്ചിക്കാടല്ല മൈലാഞ്ചിക്കാട് അറിയോ ചേട്ടൻ, അവിടെ ഓടിപ്പിക്കാം കേട്ടോ. അമ്മച്ച് കാണാതെ കണ്ടേ ഞാൻ പതി ഓടി വരാം കേട്ടോ. ഓടിപ്പിക്കോ. പൂവൻ അവിടേക്ക് പറഞ്ഞു വിട്ട് അവൾ അവിടെ തന്നെ ഞങ്ങൾ നിൽക്കുക. അവളുടെ അമ്മ കയറി വന്നു. എടീ മോള കടാ, എന്താണ് നീ പരിക്കുന്നത്? അമ്മച്ചി ഞാനേ, ഞാനൊന്ന് പരിക്ക് നോക്കിയാ, പരിക്ക് നോക്കിയാ കുറച്ച് കഴിഞ്ഞ്. അവൾ അമ്മച്ചിത് പറഞ്ഞു, അമ്മച്ചി എന്താ മക്കളെ, ഞാൻ ബാത്റൂമിലേക്ക് ഒന്ന് വെക്കോട്ടെ. അപ്പയ്ക്കു അനുവാദം കിട്ടിയിടും തന്നെ അവളുടെ അമ്മ കാണാതെ കണ്ട് ആ പുരയുടെ തൊട്ട് പുറകോസുള്ള രണ്ടടിപ്പാതയിലേക്ക് ചാടി അവൾ അവിടുന്ന് നേരെ മൈലാഞ്ചിക്കാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവൾ വിളിച്ചു, ചേട്ടാ
1: പൂവേട്ടാ പൂവേട്ടാ പൂട്ടാ.
0: പ്രിയപ്പെട്ടവരെ, ഈ പെട സ്നേഹം കൊണ്ടുമ്പോഴത്തേക്ക് പൂവനെ വിളിക്കുന്ന പേരാണ് പൂട്ട.
1: പൂട്ടാ പൂട്ടാ.
0: അവിടെ എങ്ങും പൂട്ടനെ കണ്ടില്ല. സങ്കടം സഹിക്കവേ അതുകൊണ്ട് ആ മൈലാഞ്ചിക്കാരന് സമീപത്തുള്ള ഒരു തൈത്തിങ്ങിന് ചുവട്ടിൽ അവളെങ്ങനെ കുത്തിയിരിക്കുന്ന അവസരത്തിൽ അങ്ങ് അതിലുള്ള മൈലാഞ്ചിക്കാരനിടയിൽ ഒരു ചലനം അവൾ അദ്ദേഹത്തെ കണ്ടു.
2: മൈലാഞ്ചിക്കാടിന്റെ മറവിൽ നിന്നോടി വന്ന മണിവർണ്ണ പൂവൻ കേട്ടാ.

എടെ ഞാൻ ചോദിക്കട്ടെ, നീ കോഴിമുട്ടയെ തന്നെ ജനിച്ചാണ്? കേട്ടാ ഞാൻ പിന്നെ എന്റെ ആനമുട്ടായി ജനിക്കാണ്? അല്ലെ പെണ്ണെ, ഈ നാട്ടിൽ വളരെയധികം കോഴികളുണ്ട്. ആ കോഴികളെ അപേക്ഷിച്ച് നീ കോഴികളിൽ റാണിയാണ്, കോഴികളിൽ അപ്സർസ് ആണ്. ഇവിടെ അപ്സർസ് ആണ്. അപ്പൂനെ അവളെ നോക്കിട്ട് പറയുകയാണ്.

0: ഞാൻ ഒരു വാർത്ത അറിഞ്ഞല്ലോ.
1: എന്ത് വാർത്ത?
0: നീ ഡാൻസ് പഠിച്ചു വന്ന്.
1: ഞാൻ ഡാൻസ് പഠിച്ചല്ലോ.
0: കോഴിയെ നീ ഡാൻസ് പഠിച്ചു?
1: ഇത്
0: ഡാൻസ്
1: ഭരതനാട്യം.
0: ഭരതനാട്യം മൈ ചിക്കൻ ഗോഡ്. നീ ഭരതനാട്യം പഠിച്ചു? എന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ഡാൻസ് ഡാൻസ് സഹോദരി, ഈ പൂവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നായിക ഒരു നൃത്തം ചെയ്ത് കഴിഞ്ഞു. പൂവൻ അവളെ മാറിനോടുക്കുന്നു. അവരെങ്ങനെ ആലിംഗ്യപത്രം നിൽക്കുകയാണ്. ആ സമയത്ത് എവിടുന്ന് ഒരു ശബ്ദം, കുടുംബത്തിന് അഭിമാനം മുഴുവൻ മുടിപ്പിച്ച വഞ്ചകി മകളെ, ഒരു ദ്രോഹി, ഒരു വഴിമറിച്ചവളെ, പാടിയവളെ, തന്റെ ഓമനമാളെ ആ മാതാവ് മർദ്ദിച്ചു, അവളുടെ അമ്മ മർദ്ദിച്ചു, ഒരു ദുഷ്ടൻ അവളെ വലിച്ചെഴുതി വീട്ടിലേക്കുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പൂവനെ പോലും കാണുന്നത് സംസാരിക്കുന്നു പറഞ്ഞിട്ടില്ലേ? പാടി വീണ്ടും വീണ്ടും മർദ്ദിച്ചു. തന്റെ പൊന്നുമകളെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തകർന്ന് മനസ്സ് തകർന്ന അമ്മ അവളെ വീണ്ടും മർദ്ദിച്ചു. അതിനുശേഷം തന്റെ പൊന്നുമകളെ കെട്ടിപ്പിടിച്ച് ആ തള്ള പൊട്ടിക്കരഞ്ഞു. എന്റെ മക്കള്, എന്റെ പൊന്നുമക്കൾക്ക് അറിയാം, എന്റെ പൊന്നുമക്കൾക്ക് അറിയാം, എന്റെ മക്കൾക്ക് അറിയാം. മോളെ, നിനക്ക് ഈ ലോകത്തെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യ. നിന്റെ അച്ഛൻ ഇല്ല എന്ന് മാത്രമേ നിനക്കറിയാവുള്ളൂ. നിന്റെ അച്ഛൻ ആരാണെന്ന് പോലും നിനക്കറിയാൻ വയ്യ മോളെ, അറിയാൻ വയ്യ. അതൊരു വലിയ കഥയാണ് മോളെ. നിന്റെ അച്ഛൻ ഈ നാട്ടിലൊരു വലിയ കോഴിയായിരുന്നു. നിനക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ഞാനിട്ട മുട്ടയും പൊട്ടിച്ച് നീ വെളിയിലേക്ക് ആകിട്ട് രണ്ടേ രണ്ട് ദിവസമേ ആയുള്ളൂ. ഞാനും നീയും നിന്റെ അച്ഛനും കിടന്നുറങ്ങുന്ന സമയം പാതിരാത്രി കഴിഞ്ഞു. എന്തോ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോഴേക്കും നിന്റെ അച്ഛൻ ഒരു ദുഷ്ടനായ കുറുക്കന്റെ വായിക്കകത്ത് നീ പിടയ്ക്കുകയാണ്. അയ്യോ, നിങ്ങൾ എന്നെ വിട്ടു പോവുകയാണോ? ഞാൻ മാളത്തളിച്ച് പൊട്ടിക്കരഞ്ഞ അവസരത്തിൽ ആ ദുഷ്ടനായ കുറുക്കന്റെ വായിക്കകത്ത് നിന്റെ അച്ഛനിരുന്നുകൊണ്ട് മരണവേദന എനിക്ക് അനുഭവിക്കുന്ന അവസരത്തിലും നിന്റെ അച്ഛൻ എന്നെ കണ്ണടക്കം കാണിച്ചു. ഇതെന്നറിയാം? നിന്റെ അച്ഛനെ കുറുക്കൻ കടിച്ചു നിന്നതിന് ശേഷം എന്നെയും നിന്നെയും കടിച്ച് കൊല്ലാതിരിക്കാൻ വേണ്ടി മോളെ നിന്റെ അച്ഛൻ കണ്ണടച്ച് കാണിച്ചത്. അങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും കണ്ണടച്ച് കാണിക്കാൻ അറിയാവുന്ന ഒരച്ഛന്റെ മോളാണ് മോളെ. മോളെ, ഞാൻ നിന്നോട് കൂടുതലൊന്നും പറയുന്നില്ല. നിന്റെ പ്രായം മോശമാണ്. നിന്റെ ഈ 16-ാം കാലം മോശമാണ്. നീ മോശമാണ്. തന്റെ അമ്മയുടെ വാക്കിന് അവൾ തിക്കരിച്ചില്ല. അവൾ അവിടെ തന്നെ. ഈശ്വര, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തകർന്ന മനസ്സ് നിറഞ്ഞ കണ്ണുമായി അവൾ ആ കൊച്ചുകൂടിനുള്ളിൽ കിടന്നു. സഹോദരി, ആ കൊച്ചുകൂടിനുള്ളിൽ ദീനരോദനങ്ങൾ പൊട്ടിക്കരച്ചിട്ട് മാത്രം വീർപ്പ് മുട്ടി നിന്നു. ബലൂൺ പോലെ പിറ്റേ ദിവസം സമയം പ്രഭാതമായി.

കിഴക്കൻ മലയിടുക്കിൽ മച്ചപ്പുള്ളി തലപ്പ് കളകൂജനം പിടിക്കുന്ന പക്ഷികളെ കളകളനാദങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. പുലർത്തി ഉണർന്ന പെട അന്ന് 11:30 മനസ്സില്ലാ മനസ്സോട് എഴുന്നേറ്റു. അവളുടെ മനസ്സിൽ പല പല ചിന്തകളാണ്. അവളുടെ സർവസ്വമായ, അവളുടെ എല്ലാമെല്ലാമായ അവളുടെ അമ്മ ഒരു വശത്ത്, അവൾക്ക് വേണ്ടി ജീവൻ പോലും ജയിക്കാൻ തയ്യാറായിക്കൊണ്ട് അവളുടെ പൊന്നു പോയിട്ട് മറുവശത്ത്, ഞാനതത്തെ സ്നേഹിക്കാൻ തെറ്റായി പോണു. അദ്ദേഹം ഒരു കോഴിയല്ലേ, എനിക്കത് സ്നേഹിക്കാൻ വയ്യേ. ഞാൻ സ്നേഹിച്ചാൽ എന്റെ അമ്മ ഏർക്കുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മയുടെ വിവരം പറയണോ അതോ

നീ പറയണോ വേണ്ടയോ, പറയണോ വേണ്ടയോ എന്നുള്ള ചിന്ത പ്രിയപ്പെട്ടവരെ അവളെ തളർത്തിക്കളും. മോഹങ്ങൾ നശിച്ച, ആഗ്രഹങ്ങൾ കൊഴിഞ്ഞ നമ്മളുടെ നായിക അവളുടെ പൂവേട്ടൻ പണ്ട് സമ്മാനിച്ച അംഗവാൽമാരനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പൊന്നിയമ്പുഴയുടെ തീർത്ത് പോരുന്ന് തകർന്ന മനസ്സ് നിറഞ്ഞ കണ്ണുകളുമായി അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ വീടിനുള്ളിൽ എന്തോ ശബ്ദം. അവൾ വീട്ടിലേക്ക് ഓടിക്കേറി, അടുക്കളയിലേക്ക് ഓടിക്കേറി. അയ്യോ അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചേ, പൊന്നമ്മച്ചേ. അവളുടെ ശബ്ദത്തിൽ കോഴിക്കൂടി ആ നാട്ടിലെ കോഴികളെല്ലാം ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, അവളുടെ അമ്മയെ കുറുക്കൻ കടിച്ചു കൊന്നു. അവളുടെ പ്രിയപ്പെട്ട മാതാവ് ചേർത്ത് അവൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്.

അവർക്ക് മച്ചി യാതൊന്നും കഴിഞ്ഞില്ല. ആ കാണികളെ തള്ളി നീക്കിക്കൊണ്ട് അവിടേക്കൊരു മാലിന്യ വ്യക്തി കയറിച്ചെന്നു അവളുടെ ചേട്ടനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തകർത്ത മനസ്സുമായി അവൾ അദ്ദേഹത്തിന്റെ മാറിലേക്ക് വീണു. സമാധാനം, നിനക്ക് ആരുള്ളത് മാത്രം നീ പറയൂ, എനിക്ക് ഞാനുണ്ട് പടേ, നിന്റെ പൂവേട്ടെ, എന്റെ ശരീരത്തിൽ ജീവന്റെ അംശമുണ്ടെങ്കിൽ ആ നിമിഷം എന്റെ ഭാര്യയാണ് പടേ. ഈ പ്രപഞ്ചത്തെ സാക്ഷാത് ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും പടേ. നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല. ഈ നാട്ടിൽ ദുഷ്ടന്മാരായ ഗുർക്കന്മാരെ നമ്മുടെ കഷ്ടകാലത്തിന് ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ഇവിടുന്ന് എവിടെ അവർക്ക് ആ നിമിഷം വരെ ആഹാരം എവിടെ ചിന്ന ചേച്ചിയുടെയും മാത്തു ചേട്ടനെയും വീടിനെയും ഉന്മേഷത്തെത്തി ഈ പൂവിനും പിടയും അവരോട് യാത്ര പറഞ്ഞ് പിരിയുകയാണ്.

സഹൃദയ കുന്നുകളും കുന്നിച്ചിലുകളും താണ്ടി റോഡുകളും തോടുകളും താണ്ടി തന്റെ ഇഷ്ടേശത്തെ കയറ്റി പിടിച്ചുകൊണ്ട് കുറുക്കനില്ലാത്ത നാടൻ നിശ്ചയം ആ പൂവിനിടെ യാത്ര ചെയ്ത് ചെയ്ത് അവസാനം കോട്ടയം ടൗണിന്റെ സമീപത്തുള്ള ഒരു തുരുത്തിൽ ഈ പൂവൻ പരസമേതം കയറി. ആ തുരുത്താണ് പിൽക്കാലത്ത് ചരിത്ര പ്രസിദ്ധമായ പൂവൻ തുരുത്ത്. കൺമുമ്പിൽ കണ്ട കമ്പി വേലി ചാടിക്കിടന്ന് ഇരുവരും ഒരു ചീനിത്തോപ്പിലൂടെ ഒരു കപ്പത്തോപ്പിനിടയിലൂടെ അങ്ങനെ നടന്ന് ഒരു വലിയ വൈക്കോൽ തുറ കണ്ടു. ആ തുറന്റെ അടിയിലേക്ക് ഈ പൂവിനിടയും കയറിച്ചു. അധികം താമസിക്കാതെ കണ്ടെ അവർക്ക് അവിടെ ഒരു പുതിയ സുഹൃത്തിനെ പരിപെടേണ്ടി വന്നു. ആ സുഹൃത്തിന്റെ പേരാണ് വൈറ്റ് ലഗോൺ. ഈ ലഗോൺ പൂവിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൗഢിയെയും പ്രതാപത്തെയും സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ

0: അതിന്റെ തടുപ്പിട്ടുണ്ടെങ്കിൽ അവന്റെ മുകളിൽ നിന്നുകൊണ്ട് അങ്ങകളെ താഴെ കൊത്തിപ്പറക്കുന്ന സുന്ദരിയെ ശ്രദ്ധിച്ചു. ലഗോൾ അദ്ദേഹത്തിന്റെ ഗുണ്ടാത്തവരെ വിളിച്ചു, നീ കണ്ടു അപ്സരസിനെ? അവൾ കോഴികളിൽ റാണിയാണടാ, കോഴികളിൽ അപ്സരസ. കാപ്പിരി എന്റെ ഒപ്പം നീ ചിരിക്കണ്ട. ആരാണ് അവളുടെ സമീപത്തിൽ നിൽക്കുന്നത്?
1: അവനെ കണ്ടിട്ട് ആള് കുസ്തിക്കാരനാണെന്ന് തോന്നല്ലോ.
0: മടയാ, അതവളുടെ ഭർത്താവാണ്.
1: ഭർത്താവല്ലേ?
0: അവന് കുസ്തിരെങ്കില് നിനക്ക് ബോക്സിംഗ് അറിഞ്ഞൂടെ?
1: പക്ഷെ അവന് കരോട്ട.
0: അതിന് നിനക്ക് കത്രിക പോട്ട് അറിയാൻ
1: പറ്റും? ഞാൻ പഠിച്ചു വരുന്നല്ലോ.
0: ലഗോണ്ട് കുണ്ടിയാണ് സംസാരിക്കുന്നത്.
1: സംശയമല്ല,
0: എന്റെ ഏതായാലും നീ സാധിച്ചിട്ടില്ലേ?
1: കുഞ്ഞുപോലെ
0: പണം തന്നിട്ടില്ലേ?
1: ധാരാളം
0: സംസാരിക്കാൻ.
1: ഞാൻ കുറെ നാൾ സുഖമില്ലാതെ കിടക്കുമായിരുന്നു.
0: എന്താ സുഖം കാപ്പിരി?
1: ഞാൻ വസന്ത് അടിച്ച് കിടക്കുമായിരുന്നു.
0: കോഴി വസന്ത്?
1: അതെ.
0: എവിടെ കിടക്കുമായിരുന്നു?
1: ഹോസ്പിറ്റലായിരുന്നു.
0: ഏത് ഹോസ്പിറ്റല്?
1: ബ്ലോക്കിൽ.
0: ഏത് ബ്ലോക്ക്?
1: ഈ ബ്ലോക്കിലായിരുന്നു.
0: എൻ എസ് ബ്ലോക്ക്?
1: അതെ.
0: കാപ്പിരി എന്റെ ഒപ്പം ചിരിക്കരുത്, നിനക്ക് എന്താണ് ആവശ്യം?
1: എനിക്ക് കുറച്ച് ധൈര്യം വേണം.
0: എന്ത് വേണം?
1: ധൈര്യം.
0: ധൈര്യം വെച്ചാൽ?
1: ധൈര്യം.
0: ഓ ധൈര്യം. ബ്രാൻഡ്?
1: ബ്രാൻഡ്.
0: കാപ്പിരി എന്റെ ആഗ്രഹമില്ലാതെ നീ സാധിച്ചു തരണം.
1: പുലി പോലെ.
0: മറ്റെന്തെങ്കിലും വേണോ?
1: കാബറെ കാണുമോ?
0: എന്തോ
1: കാബറെ,
0: വലിയ നിർബന്ധമാണ്.
1: കാബറെ ഡാൻസ് കണ്ടേ സന്തോഷം.
0: ഓക്കെ, എന്റെ സുഹൃത്തിന് വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ ചെയ്യും. ഓക്കെ.

0: കാന്തരി ഇപ്പോഴെങ്ങനെയുണ്ട്? കാന്തരി ഈ കറക്കയിലൂടെ ഇവിടെയല്ലേ വേണ്ടത്? നീ അവിടേക്ക്
1: വരണം.
0: അവളെ എന്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുവരണം.
1: ഞാൻ കൊണ്ടുവരാന്ന്.
0: ഞാൻ എതിർത്താലും അവന് നീ തട്ടണം.
1: പോയാലും ഇങ്ങോട്ട് നോക്കി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അവൻ വലിയ പറയാണ് അവളെ ഒറ്റ. അത് കഴിഞ്ഞ് അവളും വല്ലതും പറയാണ് അവളെയും തട്ടില്ല. അല്ല, അതിന് കാര്യമുണ്ട്.
0: എന്ത് കാര്യം?
1: എനിക്കൊരു വെട തരാന്ന് പറഞ്ഞു.
0: ആര് പറഞ്ഞു?
1: അങ്ങ് പറഞ്ഞു.
0: എന്ത് പറഞ്ഞു?
1: 1900 ഇന്നാളൊരു ദിവസം പറഞ്ഞല്ലേ, ഇതുവരെ സാധിച്ചില്ല.
0: 1900 ഇന്നാ മടയ
1: എന്തോ
0: നിനക്ക് ഞാനൊരു പടയെ കണ്ടു വെച്ചിട്ടുണ്ട്.
1: എന്ത് പട?
0: നിന്റെ വർഗത്തിൽപ്പെട്ട പട.
1: സന്തോഷം.
0: പക്ഷേ ഒരു കുഴപ്പം, അവളുടെ കഴുത്തിന് ചുറ്റും തൂവലില്ലടാ.
1: തൂവലില്ലല്ലേ? അവളെ കഴുത്തിന് ചുറ്റും തൂവലില്ലെന്നോ? ഇല്ലെങ്കിലും വേണ്ടില്ല. ഉള്ള
0: വാട്ടെ അവളോട് എന്തൊക്കെയാ സംസാരിച്ചു? നമ്മൾ ആദ്യം കണ്ട നമ്മുടെ നായിക അപ്സരസിനോട് ഈ കാപ്പി എന്തൊക്കെയോ സംസാരിച്ചു ലഗോന്റെ ആഗ്രഹം അനുസരിച്ച്. അവളൊന്നിനും വഴങ്ങിയില്ല, മറുപടി പറഞ്ഞില്ല. അവസാനം ഈ ലഗോന്റെ ആഗ്രഹം അനുസരിച്ച് ഈ കാപ്പി അവളുടെ കൈക്ക് ബലമായി കയറി പിടിച്ചു. അവളുടെ ഭർത്താവ് ആ നാടൻ ചാരി വീണു. നാടന്റെ തൊളിയേറ്റ് കാപ്പിക്ക് ഒന്നരയാഴ്ച വയറ് കിട്ടും. ലഗോണ്ട് ഗുണ്ടകളെല്ലാം നിലപതിച്ചു. ലഗോണ്ട് രംഗത്തേക്ക് ഇറക്കി. ഇല്ല, ഞാൻ പരാജിതനാകില്ല. ലഗോണ്ട് ബംഗ്ലാവിന്റെ മുകളിൽ നിന്നുകൊണ്ട് അങ്ങകലേക്ക് സൂക്ഷിച്ചു നോക്കി. അവളത് അങ്ങകല് അസ്തമന സൂര്യന്റെ പ്രകാശകരങ്ങളേറ്റ് അങ്ങനെ ശോഭിച്ചിരിക്കുക. കാപ്പിരി അവിടെയില്ല. അദ്ദേഹത്തെ എവിടെ അയച്ചിട്ട് കണ്ടില്ല. ലഗോണ്ട് തനിച്ചേ ഉള്ളൂ. അദ്ദേഹം മദ്യപിച്ച് എവിടെ എത്തി? പതി ആ കൊച്ചുകുടിലേക്ക് ലക്ഷ്യമാക്കി. അവളെ ലക്ഷ്യമാക്കി അവിടേക്ക് പതിയെ കയറിക്കുന്നു. അവളുടെ കൈ വെള്ളമായി കയറി പിടിച്ചു. നിങ്ങൾ ഈ നാട്ടിലെ മാന്യനാണ്. എന്റെ ഭർത്താവ് എല്ലാ സമയത്ത് നിങ്ങൾ എന്തിനോട് വന്നു? എന്റെ കൈക്ക് എന്തിനെ കടിച്ചു കയറി പിടിച്ചു? ലഗോൺ ചേട്ടാ, നിങ്ങളുടെ ആഭാസത്തിന് മുഴുവൻ ഈ നാട്ടിൽ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ട് പരസ്യമായിട്ട് ഞാനും മരിച്ചു ചേട്ടാ.
2: ഞാനേ ഈ നാട്ടിലെ കോഴികളുടെ നേതാവ്. ഈ സ്വഭാവ ദൂഷ്യമുള്ളവരെ ഒറ്റപ്പെട പോലും ഈ നാട്ടിൽ ജീവിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഇഷ്ടമില്ല. ഈ നാട്ടിലെ മറ്റു പെടകളെല്ലാം സ്വഭാവം നല്ലതാ. നിന്റെ ഭർത്താവിന്റെ സ്വഭാവം നല്ലതാ. നിന്റെ സ്വഭാവം ഈ നല്ലതാണോ മോശമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ നിന്റെ കൈക്കൊന്ന് കയറി പിടിച്ചു. നീ ഭയന്നു പോയല്ലേ? എന്തിനു ഭയപ്പെടുന്ന കുഞ്ഞെ? ഈ നിമിഷം മുതൽ നിന്റെ ഭർത്താവ് എന്റെ ആളുകല്ല. അപ്പോഴും നീ എന്റെ ആരാ?
3: സഹോദരി.
2: ആ എന്താ
3: സഹോദരി?
2: എന്നാ പിന്നെ നിനക്ക് ഏത് സമയത്ത് എന്റെ ബംഗ്ലാവിൽ വരാം? ഈ പകലെന്നില്ല, രാത്രിയെന്നില്ല, ഏത് നിമിഷത്തിൽ എന്റെ ബംഗ്ലാവിലേക്ക് വരാം? എന്റെ ബംഗ്ലാവിന്റെ കവാടങ്ങളോടൊപ്പം എന്റെ ഹൃദയ കവാടങ്ങളും നിനക്ക് വേണ്ടി ഞാൻ തുറന്നിട്ടിരിക്കും. വരാൻ മറക്കരുത്. ലഗോൺ യാത്ര പറഞ്ഞ് പിരിയുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾ അവളുടെ സ്ത്രീത്വത്തിലേക്ക് മാത്രം തറച്ചു നിന്നു. അദ്ദേഹം സ്വയം മന്ത്രിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ ചിറകിനുള്ളിൽ കിടന്ന് പിടയ്ക്ക് വടി. ഈ ലഗോൺ യാത്ര പറഞ്ഞു. സഹോദരി, അവളുടെ പൊന്നു പോയതിന്റെ വരവ് കാത്തുകൊണ്ട് അവൾ ആ കപ്പള മരത്തിന്റെ ചുവട്ടിൽ കുത്തിയിരിക്കുകയാണ്, പപ്പായ മരത്തിന്റെ ചുവട്ടിൽ കുത്തിയിരിക്കുകയാണ്. മണിക്കൂറുകൾ കൊഴിഞ്ഞു വീണു. അദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹം വെറുതെ വഴിയിലേക്ക് നോക്കി. അങ്ങനെ നടക്കുന്ന അവസരത്തിൽ ആ റോഡിന്റെ സൈഡിൽ ഒരു കുഴിയിൽ, അയ്യോ ചേട്ടന് കാലിൽ തൂങ്ങി കിടക്കുന്നു ചേട്ടാ, എന്ത് സംഭവിച്ചു ചേട്ടാ? അവൾ ഓടിക്കുന്ന പൂവിനെ കോരിയെടുത്തു. എന്റെ കാൽപ്പെടും. ഒരു വീടിന്റെ മുൻവശത്ത് ഞാൻ നെല്ല് കുത്തിപ്പറക്കാൻ പോയ അവസരത്തിൽ ഒരു ദ്രോഹി ഒരു കല്ലെടുത്ത് എന്റെ കാലെറിഞ്ഞോടിച്ചു.
0: ഏത് ദ്രോഹിയാണ് ചേട്ടാ? പറയ ചേട്ടാ. അവന്റെ കണ്ണ് ഞാൻ കുത്തിപ്പറിച്ചു. ഒരു പ്രതിജ്ഞാ ദുർഗയെ പോലെ അവൾ അലറി. അവളുടെ അലർച്ച കേട്ടോട് കൂടി ആ നാട്ടിലെ കോഴികൾ സംഘടിച്ച് ശക്തരായിക്കൊണ്ട് സമരാവേശത്തോടുകൂടി ഒരു സമരജാഥ നയിക്കുകയാണ്. യൂണിയൻ.

ആയിരക്കണക്കിന് കോഴികൾ ആ ദുഷ്ടന്റെ വീടിന് ചുറ്റും ഗർണകളെ പോലെ പതിഞ്ഞു. പക്ഷേ ആ വീട്ടിൽ നിന്നും പട്ടികൾ എന്ന ഗുണ്ടകൾ അതിനുശേഷം മുതൽ കൊല്ലപ്പെട്ടവരെ, കൊല്ലപ്പെട്ട മുതൽ കൊടിച്ചുപെട്ടവരെ, അതാ ഈ കോഴികളെ കണ്ട മാത്രേ കുറച്ച് ചാരി അയ്യോ മതി. അവൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ജീവൻ കൊണ്ട് ഓടുകയാണ്. അവൾ തിരിഞ്ഞു നോക്കി, അവളുടെ തൊട്ടു പറഞ്ഞു അയ്യോ പട്ടി. അവൾ ഓടി ഓടി അവളുടെ കൊച്ചുകുടലിലേക്ക് ഓടി കയറി. വേദന കൊണ്ട് പിടയ്ക്കുന്ന പൊട്ടിക്കരയുന്ന അവളുടെ പൊന്നിപ്പോയിട്ട് പാദത്തിലേക്ക് അവൾ അലച്ചു വീണു. എനിക്ക് എനിക്ക് ആ ദ്രോഹിയുടെ പ്രതികാരം തീർക്കുവാൻ സഹായിച്ചില്ല ചേട്ടാ. ആ ദുഷ്ടന്റെ കണ്ണുകൾ കൊത്തിപ്പറിക്കുവാൻ സഹായിച്ചില്ല ചേട്ടാ. എന്റെ കാലു പെടെ, എന്റെ കാലു പെടെ. സൈവേരി വേദന കൊണ്ട് പൊട്ടിക്കരയുന്ന ആ പൊന്നുപോട്ടിന്റെ കാര്യം ആ രാത്രി തന്നെ അവൾ ദിക്സ് പുരട്ടി വെള്ളം കൂടാക്കി ചൂട് വെച്ചു. ഒരു ദിവസമല്ല, രണ്ടു ദിവസമല്ല, ആഴ്ചകൾ പലത് കുഴിഞ്ഞു വന്നു. ഊണുമുറക്കം ഉപേക്ഷിച്ച് അവൾ തന്റെ പ്രിയപ്പെട്ടവനെ ശുശ്രൂഷിച്ചു. ഇതിന്റെ ഫലമായിട്ട് അവൾ നന്നേ ക്ഷീണിച്ചു. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തില്ലാത്ത പൂവൻ ഒട്ടിയ വയറും നിറഞ്ഞ കണ്ണും തകർന്ന മനസ്സുമായി തന്റെ പ്രിയപ്പെട്ടവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ കൂർത്ത ചുണ്ടിന്റെ കളർ മങ്ങി, ദീർത്ത കവളുകൾ സോഡാ കുപ്പി കവള് പോലെയായി. അവളെ നോക്കിക്കൊണ്ട് രോഗശയ്യയിൽ കിടന്ന പൂവൻ പറയുകയാണ്.

ഈ വാക്കേറ്റുകൊണ്ട് അവിടേക്ക് വൈദ്യം കൊണ്ട് കയറിച്ചു. രോഗശയ്യയിൽ കിടന്ന പൂവനെ നോക്കി, അവന്റെ സമീപത്ത് നിറകനോടുകൂടി കുത്തിയിരുന്ന് പൊട്ടിക്കരുന്ന പിഴയെ നോക്കിക്കൊണ്ട് വൈദ്യം കൊണ്ട് ഗർജിച്ചു, എടോ പൂവ, ആ അതൊന്നുകൊണ്ടും വിഷമിക്കണ്ട, തനിക്കും തന്റെ ഭാര്യയ്ക്കും കഴിയാനുള്ളതെല്ലാം എന്റെ ബംഗളാവിലുണ്ട്, നാളെ തന്നെ അവളെ അങ്ങോട്ട് വിട്ടേ. നല്ല മനസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്റെ ഭർത്താവിന്റെ ഒരു നേരത്തെ ഇഷ്ടപ്പെടക്കുവാൻ വേണ്ടി തന്റെ ഭർത്താവിന്റെ ആഗ്രഹം അനുസരിച്ച് ഈ പിട ആദ്യമായി വൈറ്റിലെ കൊണ്ട് ബംഗ്ലാവിലേക്ക് ചെയ്യാൻ പോയി. ആദ്യമായി കിട്ടിയ തവിടും മണ്ണാക്കും കുഴച്ചിയ കൊക്കിനുള്ളിൽ കുത്തിയെടുത്തുകൊണ്ട് അവൾ എത്രയും വേഗം വീട്ടിലേക്ക് ഓടി. ആഴ്ചകൾ ശേഷം ആദ്യമായിട്ട് അവളുടെ പൊന്നു പേടിന് വിശ പടങ്ങി. എല്ലാ ദിവസവും ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ഇല്ലഗോണ്ട് ബംഗ്ലാവിന് തൊട്ട് പ്രകോഷത്തെ അവൾ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അന്ന് ആ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ബംഗ്ലാവിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇല്ലഗോണ്ട് അവളെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് ചെന്ന കാട് കയറി ശ്വാസകൃതിക്ക് വേഗത കൂടി. അദ്ദേഹത്തിന്റെ ചില ആദ്യമനികൾ തിളച്ചു. അദ്ദേഹം ബംഗ്ലാവിന്റെ മുകളിൽ നിന്നും

അവൾക്ക് ബോധം വീണപ്പോൾ നിലത്ത് ചങ്ങം തെല്ലിക്കിടക്കുകയാണ്. ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ ബ്ലഡ് രക്തം തകർക്കാരെയൊഴുകി. കൈകളും കാലുകളും തളർന്ന പോലെ തോന്നി. കണ്ണിനെ കീർപ്പിക്കുകയും തല ചുറ്റുന്ന പോലെ തോന്നി. അവൾ വേച്ച് നിലത്തേക്ക് വീണു. വേദന കടിച്ചമർത്തി ഒരു വിധത്തിൽ എഴുന്നേറ്റു. അവളുടെ പൊന്നു പൂട്ടനെ അവസരമായിട്ടൊരു നോക്ക് കാണുവാൻ, അദ്ദേഹത്തിന് ആഹാരം കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടി വീട്ടിലേക്ക് ഓടിപ്പോവാൻ ഭവിച്ച അവസരത്തിൽ അവളുടെ ചുണ്ടിന് നേരെ ഒരു ചോദിച്ചതിനെ പോലെ കുറച്ചാഹാരം തീർച്ചയായും

0: എല്ലാം തകർന്ന അവൾ നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് ആഹാരം കൊക്കിലേക്ക് കുത്തിയെടുത്തു. അവളുടെ പ്രിയപ്പെട്ട രോഗിയാണ്, വിശന്ന് പൊരിയുന്നു, അദ്ദേഹത്തിന് ആഹാരം വേണം, എന്റെ എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ എന്റെ ഭർത്താവ് വിശക്കരുത്. അവൾ ആഹാരം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിൽ ചെന്ന് പെടയെ കണ്ട് മാത്രമേ പോയി ചാടി ഇറങ്ങി പറയാണ് പറയാണ് പെടേ പെടേ ഇത് കണ്ടോ പെടേ എന്റെ കാലി പെടേ എനിക്ക് പഴയ നോട്ട് വയ്യായെങ്കിലും ഒരു ഉതക ചെയ്യാ പെണ്ണെ രണ്ടു മൂന്നാഴ്ച ആയില്ലേ നീങ്ങനെ തനിച്ച് ചെയ്യാൻ തുടങ്ങിട്ട്. ഞാൻ ഇനി മുതൽ നിന്റെ കൂടെ ചെയ്യാൻ വരികയാണ്. തുടരുത്, കാലം സുഖമായില്ല, നീ രാ തൊട്ടാവാടി ഇറക്കിയിട്ടിരിക്കുക. പെടേ പെടേ എന്തിനാ നീ കരയുന്നത്? പെടേ എന്താ പെടാ നീ കരയുന്നത്? നീ എന്തിനാ പെണ്ണ കരയുന്നേ? നീ എന്തിനാ പെണ്ണ കരയുന്നേ? അത് മറുപടിയായിട്ട് രണ്ടു തുള്ളി കണ്ണുനീർ മാത്രം അവൾ സമ്മാനിച്ചു. അവളുടെ ചുണ്ടിലുണ്ടായിരുന്ന ആഹാരം അവളുടെ പൊന്നു പോയിരുന്നു. അദ്ദേഹം ആർത്തിയോടുകൂടി ആഹാരം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ സമീപത്ത് അവൾ വളഞ്ഞുകൂടി കിടന്നു. അതിനുശേഷം അവൾ ലഗോൺപൂവിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ദിവസങ്ങളെ ആഴ്ചകളെയും ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് മാസങ്ങൾ ചണ്ടും തള്ളി മുൻപോട്ട് പോയി. പൂവന്റെ കാല് സുഖമായി. ഈ പൂവിനും പടയും നാടിന് നാനാഭാഗത്തും ഓടി നടന്ന് ചിക്കയുന്ന അവസരത്തിൽ ഒരു വീടിന് മുൻവശത്ത് വെച്ച് നമ്മുടെ കഥാമായിക്കായ പെട രണ്ടൊന്ന് പ്രാവശ്യം ശാർദ്ദിച്ചു.
1: മഞ്ഞവെള്ളം മാത്രം.
0: പൂവിനോട് ചിന്തപ്പെടേ, നിനക്ക് എന്താ സംഭവിച്ചത്? എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഒരാൾ പറയുകയാണ്, ചേട്ടാ

0: നീ പറഞ്ഞ സത്യമാണ്.
1: സത്യമാണ് ഏട്ടാ,
0: സത്യമാണ്. ഇവിടെ
1: സത്യമാണ്
0: ഈ നിമിഷം മുതൽ, ഈ നിമിഷം മുതൽ നീ അമ്മയാണ് ഇവിടെ. ഞാൻ അച്ഛൻ. നല്ല മുട്ട മുട്ട നോക്കി, നിന്റെ മുട്ട കണ്ട് ഈ നാട്ടിലെ മറ്റു കോഴികൾ ഞെട്ടൻ. സഹോദരി, മഹത്തായ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ കഥാനായികയായ പെടാ നാല് മുട്ടയിട്ടു. ഓരോ മുട്ടയും ഭൂമിയിലേക്ക് വരുന്ന അവസരത്തിൽ ഈ പൂവൻ സന്തോഷമുണ്ട് തുള്ളിച്ചാടുകയാണ്. പെടാ പെടാ പെടാ ആണ്ടപട മുട്ടപട, പെടാ ആണ്ടപട മുട്ടപട. ഇന്നല്ലെങ്കിൽ നാളെ ആ മുട്ട പൊട്ടും. ആ മുട്ട പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ സമീപത്തേക്ക് ഓടി വരും. നമ്മളെ രണ്ടുപേരും നമ്മുടെ മക്കൾ വന്ന് മാറിനോട് ചേർത്ത് കെട്ടിപ്പിടിക്കും, വാരിപ്പിടരും. എന്നിട്ട് വിളിക്കും, കോഴി പപ്പ കോഴി മമ്മി എന്ന്. നമ്മുടെ മക്കൾ നമ്മളെ വിളിക്കും കോഴി പപ്പ എന്നും കോഴി മമ്മി എന്നും. പെടേ, നമ്മുടെ മക്കളെ ഞാൻ വളർത്തി വളർത്തി വലിയവരാക്കും. അവരെ ഒരു വീടിന് മുൻവശത്തും ഞാൻ കുത്തിപ്പറക്കാനും പറ്റത്തില്ല, ചെയ്യാനും പറ്റത്തില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. ഇവിടെ ഞാൻ ഈ നാട്ടിലെ ആഹാരത്തിന് പോവുകയാണ്. നമ്മുടെ മക്കൾക്കുള്ള ആഹാരമായിട്ട് ഞാൻ മടങ്ങി വരുന്നു. ഈ നാട്ടിൽ ആഹാരമില്ല എനിക്ക് നിനക്കും അറിയാം, പക്ഷേ ഞാൻ ശ്രമിക്കും. ഇവിടെ ആഹാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ വടക്കൻ മലബാറിലേക്ക് പോകും. നമ്മുടെ നാട്ടിൽ ഞാൻ വരുവാൻ താമസിച്ചെങ്കിൽ, ഞാൻ വരുന്നതിന് ഇപ്പുറമായിട്ട് നമ്മുടെ മക്കൾ മുട്ടയും പിടിച്ച് വെളിയിലേക്ക് ചാടുകയാണെങ്കിൽ, പെടേ, നമ്മുടെ പൊന്നുമക്കളെ നീ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഒരു നേരത്തെ ആഹാരം കൊണ്ട് ഒരു ദിവസവും ഒരാഴ്ചയും കഴിയുന്നവരാണ് നമ്മൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വേണം. ഞാൻ വൈകിയാൽ നീ വിഷമിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് അവരെ വിശപ്പ് നീ മാറ്റണം. ഞാൻ വരട്ടെ വരട്ടെ. സഹദേവി, അന്ന് രാത്രി തന്നെ ലക്ഷ്യമില്ലാതെ ആ പൂവൻ തന്റെ മക്കൾക്കുള്ള ഒരുപടി ആഹാരത്തിന് വേണ്ടി ആ നാടിനോട് യാത്ര പറഞ്ഞു.

പൂവൻ പോയിട്ട് 3.5 കഴിഞ്ഞു. ഇതിനിടയിൽ പലതും സംഭവിച്ചു. മുട്ട പൊട്ടിച്ച് കുഞ്ഞുങ്ങളെല്ലാം വെളിയിലേക്ക് ചാടി. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ ഒട്ടിയ വയറും വിറയാർന്ന കാലും നിറഞ്ഞ കണ്ണുകളുമായിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. അമ്മച്ചി വിശക്കുന്നു, അമ്മച്ചി വിശക്കുന്നു, അമ്മച്ചി വിശക്കുന്നു, അമ്മച്ചി.

എന്റെ പൊന്നു മക്കൾ പൊട്ടിക്കരയുന്നു. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ എന്റെ കുഞ്ഞുങ്ങളുടെ വാൾ തളർന്ന് മയങ്ങി. ചേട്ടാ അങ്ങെവിടെയാണ് ചേട്ടാ? നമ്മുടെ മക്കൾ വിശന്ന് പൊരിയുന്നു ചേട്ടാ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ കൈയും കാലോട്ട് അടിക്കുന്നു ചേട്ടാ. ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കില്ലേ, എന്റെ പൊന്നു മക്കളെ രക്ഷിക്കില്ലേ? വാട് തളർന്ന് മയങ്ങിയ മക്കൾക്ക് അവസാനമായിട്ട് ആ തള്ളപ്പട എവിടുന്ന് കുറച്ച് പച്ചവെള്ളം കൊണ്ട് കൊടുത്തു. ആ വെള്ളം കുടിച്ച് മയങ്ങിയ മക്കളെ അമ്മ മാറിനോട് ചേർത്തു. അമ്മയുടെ മാർക്കിടന്ന് ആ കുഞ്ഞുങ്ങളെ മയങ്ങി. അവസാനം ആ കുഞ്ഞുങ്ങളെ നിലത്ത് കിടത്തിയിട്ട് ആ കുഞ്ഞുങ്ങളെ പാദത്തിന് സമീപത്ത് ആ തള്ള പോലെ ആ തള്ള ഒരു ശില പോലെ തകർത്തിരുന്നു. പിറ്റേ ദിവസം പ്രഭാതമായി, കൈനിറയെ ആഹാരമായി പൂവൻ ആ കുടിലിന് സമീപത്തെത്തി. പൂവൻ ആ കുടിലേക്ക് ശ്രദ്ധിച്ചു. ആ കുടിലിൽ കോഴിക്കുഞ്ഞുങ്ങളെ ശബ്ദം. അയ്യോ മക്കൾ, എന്റെ മക്കൾ, എന്റെ പൊന്നു മക്കൾ, എന്റെ കുഞ്ഞുങ്ങളെ മുട്ടയും പൊടിച്ച് വെളിയിലേക്ക് ചാരി. മക്കളെ, മക്കളെ, അശ്വാണ് മക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ മാറി കൊടുത്ത് ഇറക്കണം. എന്റെ പൊന്നു മക്കളെ മാറി പുണരണം. മക്കളെ, ഈ ആഹാരം മുഴുവൻ നിങ്ങൾക്കാണ്, എന്റെ കുഞ്ഞുങ്ങൾക്കാണ്, മക്കളെ നിങ്ങൾക്കാണ്. കൈനിറയെ ആഹാരമായിട്ട് നമ്മുടെ തന്റെ മക്കളെ ഉറുന്നു കാണാൻ വേണ്ടി പൂവനുകൾ അവിടേക്ക് ഓടിച്ചെന്നു. ആ കുടിലിന് സമയത്തേക്ക് ഓടിച്ചെന്നു. ആ പൂ കുഞ്ഞുങ്ങളെ കണ്ട മാത്രയും പൂവൻ ഞെട്ടിത്തെറിച്ചു. ചേട്ടൻ എപ്പോഴും ഒന്ന് കേട്ടാ.

അത് വരും. നീ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോ, ഈ കുഞ്ഞുങ്ങൾക്ക് നിന്റെ കളറാണോ എന്റെ കളറാണോ നമ്മുടെ മാതാപിതാക്കളെ കളറാണോ? സത്യം പറയവിടെ നീ എന്നെ വഞ്ചിച്ചില്ലേ? ആരോരുമില്ലാത്ത നിനക്ക് ഞാൻ നിന്റെ എല്ലാമെല്ലാമായി. ജീവിതം നശിച്ച നിനക്ക് ഞാൻ ജീവിതം നൽകി. പ്രയസി പ്രയസി എന്നും വിളിച്ച് വിളിപ്പിച്ചുകൊണ്ട് പ്രേമത്തിന്റെ പ്രേതാലയത്തിൽ പ്രതിദിനം പ്രയാണം ചെയ്ത എന്നെ നീ വഞ്ചിച്ചില്ലേ? നീ ഭർത്താവിനെ വഞ്ചിച്ച രാക്ഷസിയാണ്, സ്ത്രീ വംശത്തിന് കളകം ചേർത്ത ദുഷ്ടയാണ്, നീ ജീവിക്കാൻ വയ്യ. അവളുടെ ചില കുടിച്ച് പോവാൻ ചവിട്ടി കൊടുത്തു കേട്ടാ ശ്രദ്ധിക്കരുത്. എന്റെ അസ്ഥി ഞാൻ ചവിട്ടി കൊടുത്തു, അവളെ രണ്ട് ചിറകൻ ചവിട്ടി ഓടിച്ചു, രണ്ട് കാല് ചവിട്ടി ഓടിച്ചു, നടുവ് ചവിട്ടി തിരിച്ചു, കാല് ചുടിച്ച് കയറിച്ചു. കേട്ടാ പോയതാ എന്നെ കൊല്ലരുത്, കേട്ടാ കേട്ടാ, അയ്യോ കേട്ടാ എന്നെ കൊല്ലരുത്, കേട്ടാ എനിക്ക് ഒരു നിമിഷം തരൂ ചേട്ടാ, ചേട്ടാ ചേട്ടാ ചേട്ടാ എന്റെ ചേട്ടാ ചേട്ടാ. ചേട്ടന്റെ കാലോടിയിടുന്ന നിമിഷം ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ പൊട്ടിത്തകർന്ന ചേട്ടന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി എന്റെ ചേട്ടൻ പറഞ്ഞിട്ട് എന്റെ ചേട്ടന് ആഹാരത്തിന് വേണ്ടി ഞാൻ ലഘുണ്ട് ബംഗ്ലാവിലേക്ക് ചെകയാൻ പോയി. ചേട്ടാ ചെകയാൻ പോയി. ആദ്യം ആ ദ്രോഹി നല്ലവനെ പോലെ പ്രവർത്തിച്ചു. അവസാന നിമിഷത്തില് ആ ദുഷ്ടൻ എന്നേക്കുമായിട്ട് എന്നെ നശിപ്പിച്ചു. ചേട്ടാ ആഗ്രഹയുടെ കരച്ചിട്ട് കൈകൾക്കുള്ളിൽ കിടന്ന് എന്റെ ശ്വാസനാളം പൊട്ടിപ്പോകുമാർ ഞാൻ വിളിച്ചു കൂകി, എന്നെ വിടൂ എന്നെ വിടൂ എന്ന് വിളിച്ചു കൂകിട്ട് ആ ദ്രോഹി എന്നെ വീണ്ടും വീണ്ടും നശിപ്പിച്ചു. ചേട്ടാ ചേട്ടാ ചേട്ടാ ഞാൻ തെറ്റുകാരിയാണോ ചേട്ടാ? ചേട്ടാ ഞാൻ തെറ്റുകാരിയാണോ ചേട്ടാ? എന്നെ കൊന്നുള്ളൂ. Let's go.

കുറിച്ചിരിക്കുക. ഇതാ ഞാൻ വരുന്നു, ഇതാ വരുന്നില്ലേ, അതിവേഗം ഓടിയ മൂവൻ ആ ലഗോന്റെ മതിൽ കെട്ടുകൾ ചാരി കയറി. ലഗോൺ വരൂ, നിനക്കെന്നെ മനസ്സിലായോ? എടാ ദ്രോഹി, വടക്കൻ മലബാറിലെ പൂവൻ, സംസാരിക്കാൻ സമയമില്ല, വിവരമെല്ലാം നിനക്കറിയാം. എടുക്കുന്നതിന്റെ ഉറുമി ഇതാ എന്നെ മുറിച്ചിരിക്കുക. എന്റെ കളറി ദേവതകളെ, എന്റെ ലോകനാർക്കാവില്ല അമ്മേ തച്ചോളി അല്ല. മണിക്കൂറിന് ശേഷം ഈ ലഗോന്റെ പെരുമാറിലേക്ക് ഈ നാടൻ കുതിച്ചു കയറി അവന്റെ കുടൽമാല കൊത്തിപ്പറിച്ച് വെളിയിലേക്ക് എടുത്തു. നിന്റെ കുടൽമാല, നിന്റെ കുടൽമാല, എനിക്ക് ഒറ്റപ്പെടുത്തതിന് നിന്റെ കുടല് മാത്രം മതിയായിരുന്നു. പക്ഷേ നിന്റെ കരളം, നിന്റെ കരള്, അതെ നിന്റെ കരളിൽ കൊടുത്തു പോകുന്നു. ആ കുടൽമാല മാത്രം കയ്യിലെടുത്തുകൊണ്ട് തന്റെ പ്രാണസിയുടെ ഭാഗത്തിൽ വെച്ച് മാപ്പി അയക്കാൻ വേണ്ടി അതാ പൂവൻ ഓടുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാഗത്തിലേക്ക് ആ കുടൽമാല അർപ്പിച്ചു. എന്നോട് ശ്രമിക്കൂ, നിന്റെ പരിശുദ്ധ സ്നേഹത്തെ, നിഷ്കളങ്കമായ ഹൃദയത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എനിക്ക് മാപ്പ് തരുമ്പടി, ഞാൻ നിന്നെ ഒരിക്കലും സംശയിക്കില്ല, ഒരിക്കലും അവശ്വസിക്കില്ല. നിന്റെ സ്ത്രീത്വത്തെ പിരിച്ചിട്ടില്ല, നമ്മുടെ കുടുംബത്തെ ചിഹ്ന ഭിന്നമാക്കിയ ആ ദ്രോഹിയുടെ കുടലും ജീവനുമാണ് ഇവിടെ നിന്റെ ഭാഗത്തിൽ. എനിക്ക് മാപ്പ്, ഞാൻ നിന്നെ ഒരിക്കലും സംശയിക്കില്ല. പ്ലീസ് പെടേ, നിന്റെ നാവുകൊണ്ട് തന്നെ നിന്റെ പൂവിന് മാപ്പ് തന്നു എന്ന് പറയുക. പെടേ, എനിക്ക് മാപ്പ് തന്നു എന്ന് പറയുക. പെടേ പ്ലീസ്, ഞാൻ പെടേ, കണ്ണു തുറക്കും, കണ്ണു തുറക്കും പടി. പെടേ, നിന്റെ നിന്റെ പൂവിനും പെടേ പെടേ പെടേ

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.